എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ നടത്തിയ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം 2017 ചരിത്രപരമായ യാത്രയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ 2-ാമത്തെ സന്ദർശനം ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു പുതിയ നയപരമായ മാറ്റമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന വിദേശനയത്തിന്റെ തുടർച്ചയാണ് എന്നതാണ് നയതന്ത്ര

0: കേന്ദ്രതലത്തിലെ വാസ്തവം. പശ്ചിമേഷ്യയോടുള്ള ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിന്റെ പ്രായോഗികമായ ദേശീയ താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയായിരുന്നു. സാഹചര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമായിരുന്നു. പതിറ്റാണ്ടുകളായി രാജ്യം ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവയുമായി ബന്ധം നിലനിർത്തിവരുന്നത് ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസികളുടെ ക്ഷേമം, ഭീകരവിരുദ്ധ സഹകരണം, സാങ്കേതിക പുരോഗതി തുടങ്ങിയ കാരണങ്ങളാലാണ്. ഈ മേഖലയിലെ സങ്കീർണതകൾ കാരണം സ്ഥിരമായ കൂട്ടുകെട്ടുകളിലേക്കുള്ള അടുക്കളികളിൽ സൂക്ഷ്മമായ സമീപനമാണ് ഇന്ത്യയെന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ അടിസ്ഥാനം 1992 സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ സർക്കാർ പൂർണമായ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി സ്ഥാപിച്ചു. അതിനുശേഷം പ്രതിരോധവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒരാളായി മാറി. കൃഷി, ജലമാനേജ്മെന്റ്, സൈബർ സുരക്ഷ, നവോത്ഥാന മേഖലകൾ എന്നിവയിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വ്യാപകമാക്കി. വിവിധ സർക്കാരുകളുടെ കാലയളവുകളിലൂടെ ഈ ബന്ധം ക്രമാതീതമായി വളർന്നതും ഇരുകക്ഷി പിന്തുണയോടെ മുന്നേറിയതുമാണ്. സമീപ വർഷങ്ങളിൽ മാറിയത് നയത്തിന്റെ ദിശയല്ല, അതിന്റെ ദൃശ്യമായ പ്രകടനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇസ്രായേലുമായുള്ള ബന്ധത്തെ ഫലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് വേർതിരിച്ചു കാണുന്ന സമീപനം സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ അർത്ഥം ഫലസ്തീൻ വിഷയത്തിന്റെ പരിധിയിൽ മാത്രം ഇസ്രായേലുമായുള്ള ബന്ധം വിലയിരുത്താതെ തന്ത്രപരമായ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുക എന്നതാണ്. എന്നാൽ ഈ മാറ്റം ഫലസ്തീൻ രാഷ്ട്രത്തിനു ഇന്ത്യ നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ടു പോയതല്ല. ഇന്ത്യ ഇപ്പോഴും ചർച്ചകളിലൂടെ സാധ്യമാകുന്ന രണ്ടു രാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുകയും ഫലസ്തീൻ നേതൃത്വവുമായി നയതന്ത്ര ബന്ധം തുടരുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ സന്ദർശനം ഈ നയപരമായ പരിണാമത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ്. ഗാസയിലെ വെടിനിർത്തലിനു ശേഷമുള്ള സംഘർഷാവസ്ഥ, അമേരിക്കൻ ഇറാൻ ബന്ധത്തിലെ പിരിമുറുക്കം, മാറുന്ന ഭൌതിക രാഷ്ട്ര കൂട്ടുകെട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖല അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, ഇസ്രായേൽ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ, പ്രതിരോധ സഹകരണം, കൃത്രിമ ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, ബന്ധ സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയെല്ലാം ഈ സഹകരണത്തിന്റെ ദീർഘകാല അടിത്തറകളെ വീണ്ടും അടയാളപ്പെടുത്തുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ലഭിച്ച സ്റ്റാൻഡിംഗ് ഓവേഷനും സാംസ്കാരിക സൗഹൃദത്തിന്റെ വ്യക്തമായ പ്രകടനങ്ങളും പരസ്പര ബഹുമാനത്തിൽ വളർന്ന ഒരു ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ബന്ധം പ്രതിരോധ ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നവോത്ഥാന പരിസരങ്ങൾ, തന്ത്രപരമായ സംവാദങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൌദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തങ്ങൾ ഇന്ത്യ തുടർച്ചയായി ശക്തമാക്കുന്നു. ഊർജ്ജ വിതരണം സ്ഥിരതയോടെ തുടരുന്നു. വ്യാപാരം വ്യാപകമായി വളരുന്നു. കൂടാതെ പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചിരിക്കുന്ന പ്രവാസി സമൂഹം ഇന്ത്യയുടെ പ്രാദേശിക ഇടപെടലുകളിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുമുഖ സമീപനമാണ് ദീർഘകാലമായി ഇന്ത്യയുടെ പശ്ചിമേഷ്യ തന്ത്രത്തെ നിർവഹിച്ചിരിക്കുന്നത്. പ്രധാന ശക്തികൾ എല്ലാവരുമായി ഇടപെടുക, ഏകപക്ഷീയമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൌതിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദേശീയ താൽപര്യങ്ങളെ സംരക്ഷിക്കുക അടക്കമുള്ളവയാണ് ലക്ഷ്യം. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പഴയ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നതല്ല, മറിച്ച് പ്രായോഗിക യാഥാർത്ഥ്യ ബോധത്തെയും തുടർന്ന ഇടപെടലിനെയും മുൻനിർത്തുന്ന സ്ഥിരതയുള്ള ഒരു നയപരമായ മാറ്റത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. മാറുന്ന കൂട്ടുകെട്ടുകളും പ്രാദേശിക അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ തുടർച്ച തന്നെ ശക്തി പകരുന്നു. ഇന്ത്യയുടെ സന്ദേശവും വ്യക്തമാണ്, പങ്കാളിത്തങ്ങൾ വികസിക്കുകയും കൂടുതൽ ശക്തമാവുകയും ചെയ്യാം. പക്ഷേ സമതുലിത നയതന്ത്രവും തന്ത്രപരമായ സ്വാതന്ത്ര്യവും എന്ന അടിസ്ഥാന തത്വങ്ങൾ തുടർച്ചയായി നിലനിൽക്കും എന്നതാണ് ഈ സന്ദേശം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യുകെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കർണാടക സംഗീത പാഠം ആരോഹിയിലേക്ക് എല്ലാ കലാ ആസ്വാദകർക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭമായ പാഠങ്ങളായ വരിശകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒക്കെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സരളി വരിശകൾ, മധ്യസ്ഥായ വരിശകൾ, താരസ്ഥായ വരിശകൾ, മന്ത്രസ്ഥായ വരിശകൾ, ജണ്ഡവരിശകൾ, വക്രജണ്ഡ വരിശകൾ, ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആരംഭിക്കുന്നത് ധാട്ട് വരിശകൾ. വക്രജണ്ഡ വരിശകൾ പോലെ തന്നെ വക്രമായിട്ടാണ് സ്വരങ്ങൾ പാടുന്നതെങ്കിലും രണ്ട് സ്വരം അടുപ്പിച്ച് വരാത്തതുകൊണ്ട് ജണ്ഡവരിശകൾ എന്ന് പറയുന്നില്ല, പകരം ധാട്ട് വരിശകൾ എന്ന് പറയുന്നു. പ്രകാരം വക്ര രീതി തന്നെയാണ് പാടുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് പഠിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് കാക്കനാടുള്ള അശ്വതി, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കലൂരുള്ള ഐശ്വര്യ, എരമല്ലൂരുള്ള ആഗി ജോയ്, ഫോർട്ട് കൊച്ചി നിവാസിനിയായ നന്ദിനി എന്നിവരാണ്. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കും.

നമുക്ക് വിവിധ സ്പീഡുകളിൽ പാടുന്ന രീതി പ്രാക്ടീസ് ചെയ്യാം. ഒന്നാം കാലം 3 4 സമഗരി പാടിക്കോ.

നാല് കാലങ്ങളിൽ പാടുന്ന രീതി പഠിക്കാം. ഒന്നാം കാലം പാടുന്നത് സ ഗ രി ഗ, പാടിക്കോളൂ.

0: ഓക്കെ, അടുത്തത് രണ്ടാം കാലം.
1: സഗരിഗ സരിഗമ
0: പാടിക്കോളൂ.

ഇന്നത്തെ ക്ലാസ്സിൽ ധാട്ടുവരിശകൾ ഒന്നും രണ്ടും നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിലെ എല്ലാ വരിശകളും എല്ലാ ദിവസവും തന്നെ പാടി പ്രാക്ടീസ് ചെയ്ത് സ്വരസ്ഥാനങ്ങൾ നമുക്ക് ഉറപ്പിക്കണം, എല്ലാവരും ഉറപ്പിക്കണം വേണ്ടി പ്രാക്ടീസ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട്

0: നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
1: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചുതരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
2: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
3: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട്

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോട്ടുകൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാകാം. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാകും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാകും. അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി, അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുൾ പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: സുരേഷ് ഗോപിയുടെ ചലച്ചിത്ര ജീവിതത്തിലൂടെ സവിശേഷമായി കടന്നുപോയ ഒരു മുൻ അധ്യായത്തിന് ശേഷം വീണ്ടും നാം മലയാള സിനിമ കണ്ടതിൽ തന്നെ വേണ്ടത്ര ഉപയോഗിക്കപ്പെടാതെ പോയ ആ അഭിനയ പ്രതിഭയുടെ നടന മനോഹാരിതയിലൂടെ മറ്റൊരു അധ്യായം കൂടി തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ പ്രത്യേകമായി ആക്ഷൻ താരമെന്ന നിലയിൽ മലയാള സിനിമയിൽ ചുവടുറപ്പിച്ച സുരേഷ് ഗോപി മനോഹരമാക്കിയ ചില സാധാരണ വേഷങ്ങളിലേക്ക് കടന്നുചെല്ലാം. കഥാപാത്രങ്ങൾക്കപ്പുറം സിനിമകളുടെ പ്രമേയങ്ങൾക്ക് അധിക പ്രാധാന്യം നൽകാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ചിത്രങ്ങളും പറഞ്ഞുപോകാൻ സമയം തികയുകയുമില്ല. 1984 പുറത്തിറങ്ങിയ നിരപരാധി എന്ന തമിഴ് ചിത്രത്തിലാണ് സുരേഷ് ഗോപി മുതിർന്ന ശേഷം ആദ്യമായി ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഏറെ പ്രശസ്തമായ ഓടയിൽ നിന്നെന്ന ചിത്രത്തിൽ ബാലനായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. 1986 ആദ്യം പുറത്തിറങ്ങിയ TP ബാലഗോപാലൻ MA എന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ചിത്രത്തിൽ കഥാനായകൻ ബാലഗോപാലന്റെ സഹോദരിയെ പെണ്ണുകാണാൻ വരുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം സംഭാഷണമുള്ള വേഷത്തിൽ സുരേഷ് ഗോപി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. അതേ വർഷം പുറത്തിറങ്ങിയ അനേകം ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ കുറേയധികം വേഷങ്ങൾ തുടർന്ന് ആ ചെറുപ്പക്കാരന് ലഭിച്ചു. നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളൊക്കെ, രാജാവിന്റെ മകൻ അടക്കമുള്ള ചിത്രങ്ങളിലെ നായകന്റെ നിഴലായി നിൽക്കുന്ന വേഷങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. തൊട്ടടുത്ത വർഷം 1987 സ്ഥിതി വിഭിന്നമല്ല. എന്നാൽ അതേ വർഷം പുറത്തിറങ്ങിയ P. ചന്ദ്രകുമാർ ചിത്രം യാഗാഗ്നിയിൽ നായകനെന്ന് വിളിക്കാവുന്ന ആദ്യ വേഷം മുകേഷിനൊപ്പം സുരേഷ് ഗോപിയും പങ്കിട്ടു. നായകനെന്ന് വിളിക്കാവുന്ന ആദ്യ ചിത്രത്തിൽ തന്നെ മലയാളത്തിൽ സുരേഷ് ഗോപി പോലീസ് വേഷമാണ് കൈകാര്യം ചെയ്തത്. മലയാളിയായ K. വിജയൻ സംവിധാനം ചെയ്ത നിരപരാധി എന്ന തമിഴ് ചിത്രത്തിലും അദ്ദേഹം പോലീസ് വേഷം തന്നെയാണ് അവതരിപ്പിച്ചത്. ആദ്യകാല ചിത്രങ്ങളിലധികവും സുരേഷ് ഗോപി അവതരിപ്പിച്ച വേഷങ്ങൾക്ക് ശബ്ദം നൽകിയതെന്നാൽ മറ്റ് കലാകാരന്മാരായിരുന്നു. 1989 അക്ഷരത്തെറ്റ്, ദ ന്യൂസ്, ന്യൂ ഇയർ, വർണ്ണം, വചനം അടക്കമുള്ള ചിത്രങ്ങളിൽ ജയറാമിനും മുകേഷിനുമൊക്കെയൊപ്പം നായകനായും പ്രതിനായകനായും നായകതുല്യ വേഷങ്ങളിലുമൊക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഹാസ്യത്തിന് പ്രാധാന്യമുള്ള വില്ലൻ വേഷം വരെ അദ്ദേഹം അവതരിപ്പിച്ചു. ഉദാഹരണം, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാമെന്ന രഞ്ജിത്ത് വിജി തമ്പി കൂട്ടുകെട്ടിൽ പിറന്ന ജയറാം ചിത്രമാണ്. ക്രമേണയാണ് 1992 മുതലൊക്കെ ക്ഷൂഭിത യൗവനത്തെ പ്രതിനിധീകരിക്കുന്ന ചെറുപ്പക്കാരൻ വേഷങ്ങളുടെ കുത്തൊഴുക്ക് ആരംഭിച്ചത്.
4: അത് പിന്നെ ആർക്കാ അറിയാത്തത്? നമ്പ്യാരൻ നമ്പ്യാരെ,
5: ഏകദേശം 1 കോടി രൂപയുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാൻ എത്ര രൂപയുടെ മുദ്രപത്രം വേണ്ടി വരും?
4: അത് കുറെ വേണ്ടി വരും, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. സബ്രേഷ് സാർ ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാം.
5: ഇത് മതിയാവോ?
4: മുദ്രപത്രം നിക്കാൻ സാമുദ്രോഹി അല്ല, കാശി എന്നേക്ക് പോടാ പരമദ്രോഹി. അയ്യോ, ചതിച്ചല്ലോ.
3: ആദ്യ വർഷങ്ങളിൽ തന്നെ ക്യാരക്ടർ വേഷങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്തു തന്നെ നിലയുറപ്പിച്ച നടൻ തന്നെയാണ് സുരേഷ് ഗോപി. ആദ്യവർഷമായ 1986 തന്നെ പുറത്തിറങ്ങിയ മോഹൻലാൽ ശശികുമാർ ചിത്രം മനസ്സിലൊരു മണിമുത്ത് സുരേഷ് ഗോപി ഉപനായകനായി രംഗത്തു വന്നതാണ്. തുടർന്ന് JC യുടെ സംവിധാനത്തിൽ പുറത്തുവന്ന

0: 1987 ഇവിടെ എല്ലാവർക്കും സുഖമെന്ന മോഹൻലാൽ കാർത്തിക ചിത്രത്തിലും സഹൃദയനായ ഉപനായക വേഷത്തിൽ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടു. തന്റെ പ്രിയതമയെ ഏറെ സ്നേഹിക്കുന്ന യുവാവായി സുരേഷ് ഗോപി ആദ്യമായി സ്വന്തം ശബ്ദത്തിൽ രംഗത്ത് വന്ന ചിത്രങ്ങളിലൊന്നുകൂടിയാണ് ഇവിടെ എല്ലാവർക്കും സുഖം. അതുപോലെ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന ചിത്രവും. ശശികുമാർ ഒരുക്കിയ മനസ്സിലൊരു മണിമുത്ത് ദുർഗുണസമ്പന്നനായ ഒരു നായക കഥാപാത്രം നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ്. കഥാഗതിയിൽ രണ്ടാം പകുതിയിൽ അയാൾക്ക് വരുന്ന മാനസാന്തരവും മാറ്റങ്ങളുമാണ് ചിത്രത്തിന്റെ കാതൽ. മോഹൻലാൽ അവതരിപ്പിച്ച മോഹൻ ഒരു വലിയ ഭവനത്തിലെ സമ്പന്ന യുവാവാണ്. ആരും നിയന്ത്രിക്കാനില്ലാതെ വളർന്നയാൾ. ആ നാട്ടിലെ നല്ലവനായ ശ്രീധരൻ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രം മോഹൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഉർവശി അവതരിപ്പിച്ച രാധിക എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതും ഇതുവഴി അവർക്കിടയിൽ സംഘർഷങ്ങൾ രൂപപ്പെടുന്നതും ശ്രീധരന്റെ കൊലപാതകത്തിൽ മോഹൻ സംശയിക്കപ്പെടുന്നതുമൊക്കെയാണ് കഥ. എന്നാൽ രാധിക അയാളെ സംശയിക്കാൻ സാഹചര്യങ്ങൾ ശക്തമായി നിലനിൽക്കുമ്പോഴും കുറ്റക്കാരനാക്കുന്നില്ല. ഇതാണ് മോഹനിൽ മാറ്റങ്ങളുണ്ടാക്കുന്നത്. എന്നാൽ മരണത്തിന് ഉത്തരവാദി അയാളുടെ അമ്മാവന്റെ മകനായ വേണുവായിരുന്നു. വിജയരാഘവനാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ജെസിയുടെ ഇവിടെ എല്ലാവർക്കും സുഖമെന്ന ചിത്രവും മോഹൻലാൽ നായകനായതാണ്. ഒരു വലിയ വീട്ടിലെ ജോലിക്കാരനായ അപ്പു എന്ന സാധു യുവാവാണ് കഥാനായകൻ. ആ വീട്ടിലെ പെൺകുട്ടിയാണ് കാർത്തിക അവതരിപ്പിച്ച ജിജി. അവർക്കിടയിൽ സൗഹൃദമുണ്ട്. ജിജിയുമായി പ്രണയത്തിലായ ഹരി ആ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു.
1: സാറിനെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ?
2: എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്, അവക്ക് എന്നെയും ഇഷ്ടമാണ്. ഞങ്ങൾ ഉടനെ കല്യാണം കഴിക്കും. അപ്പു അല്ലേ എന്നോട് നേര് പറയാത്തത്?
1: എനിക്ക് പറയാൻ നാണോ? അറിഞ്ഞാ സാർ കളിയാക്കും.
2: ഞാൻ കളിയാക്കില്ല. പറയൂ, ആ പെൺകുട്ടിക്ക് അപ്പുവിനെ ഇഷ്ടമാണോ?
1: എന്നെ എല്ലാരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നതേ ആ പെൺകുട്ടിയാ.
2: ആഹാ, എന്നിട്ടാ?
1: ഞങ്ങൾ ഒരുമിച്ചാ വളർന്നത്. ഞാൻ ഒത്തിരി പൂവും പേടക്കയും മാങ്ങയൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് കഥ പറഞ്ഞു തരും, എന്റെ മുമ്പിൽ ഇരുന്ന് പാടും.
2: എന്നിട്ടും അപ്പു ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞില്ല.
1: ഞാൻ പറയില്ല, എനിക്ക് നാണ.
2: എന്നാ ഞാൻ പറയട്ടെ. ജിജി, ജിജി വർമ്മ.
0: ഇതിനിടയിൽ ജിജിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ലാലു അലക്സ് അവതരിപ്പിച്ച സേതുരാമൻ എന്ന യുവാവുമുണ്ട്. തന്റെ പ്രിയപ്പെട്ടവർക്കായുള്ള പോരാട്ടത്തിൽ സേതുവിന്റെ കൈകൊണ്ടാണ് അപ്പുവിന്റെ മരണം. 1987 തന്നെ പുറത്തുവന്ന ഭൂമിയിലെ രാജാക്കന്മാർ, ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്, ന്യൂഡൽഹി അടക്കമുള്ള ചിത്രങ്ങളിലും മികച്ച ക്യാരക്ടർ റോളുകൾ അവതരിപ്പിച്ചാണ് സുരേഷ് ഗോപി ചലച്ചിത്ര ജീവിതത്തിന്റെ ആദ്യപടികൾ കെട്ടിയുയർത്തിയത്. തമ്പി കണ്ണന്താനത്തിന്റെ ഭൂമിയിലെ രാജാക്കന്മാരിൽ മോഹൻലാൽ അവതരിപ്പിച്ച നായകൻ മഹേന്ദ്രവർമ്മയുടെ സുഹൃത്ത് ജയൻ എന്ന നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന യുവാവിന്റെ വേഷം സുരേഷ് ഗോപി മനോഹരമാക്കി. നീതിക്കായി പോരാടുന്ന ഒരു കൂട്ടം യുവാക്കളുടെ അകാലത്തിൽ മരണമടയുന്ന നേതാവിന്റെ വേഷം. ശ്രീധരന്റെ ഒന്നാം തിരുമുറിവിലാകട്ടെ നായകൻ മമ്മൂട്ടി അവതരിപ്പിച്ച ശ്രീധരന്റെ ഭവനത്തിലെത്തിച്ചേർന്ന അമ്മാവന്റെ മകൾ അശ്വതിയുടെ മുൻകാമുകന്റെ വേഷത്തിലാണ് സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടത്. അവസാനത്തോടടുക്കുമ്പോൾ ഏതാനും നേരം മാത്രം രംഗത്ത് വരുന്ന വേഷം. തന്നെ വഞ്ചിച്ചവനെന്ന് അശ്വതി കരുതുന്ന വ്യക്തി. എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ അശ്വതിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതിരുന്ന വിനയചന്ദ്രൻ എന്ന യുവാവിന്റെ വേഷം. ജോഷി ചിത്രം ന്യൂഡൽഹിയിലാകട്ടെ സുരേഷ് എന്ന ന്യൂസ് ഫോട്ടോഗ്രാഫറിന്റെ വേഷമാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ചത്. ധ്വനി, മൂന്നാം മുറ, ഒരു CBI ഡയറിക്കുറിപ്പ്, നായർ സാബ് അടക്കമുള്ള ചിത്രങ്ങളും ഇത്തരം സുരേഷ് ഗോപി വേഷങ്ങൾ ഉൾപ്പെടുന്നതാണ്. തുടർന്ന് അദ്ദേഹം അഭിനയ പ്രാധാന്യമുള്ള കൂടുതൽ മികച്ച വേഷങ്ങളിലേക്ക് ക്രമേണ എത്തിച്ചേരുകയും ചെയ്തു. ഇന്നലെയിലെ നരേന്ദ്രൻ, നായകനേക്കാൾ സ്നേഹിക്കപ്പെട്ട ഒരതിഥി വേഷം. നായകൻ ശരത് മേനോന്റെയും അമ്മ ഡോക്ടർ സന്ധ്യയുടെയും അവർക്കരികിൽ വിധിയെത്തിച്ച മായ എന്ന ഗൗരിയുടെയും പക്കലേക്ക് കഥാവസാനം എത്തിച്ചേരുന്ന ആ മാന്യനായ ചെറുപ്പക്കാരൻ. ഒരപകടമാണ് മായയെ കഥാനായകൻ ശരത്തിനരികിൽ എത്തിച്ചത്. നരേന്ദ്രനിൽ നിന്ന് അവളെ പൂർണ്ണമായി അകറ്റുന്നതും ആ അപകടമാണ്. ദൂരെ ഏതോ നാട്ടിൽ നിന്ന് ആ ഗ്രാമപ്രദേശത്തിലേക്ക് എത്തിച്ചേർന്ന തീർത്ഥാടക സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെടുകയാണ്. യാത്രക്കാരിൽ ഒരാളൊഴിച്ച് എല്ലാവരും മരണപ്പെട്ടു. രക്ഷപ്പെട്ട ആ യുവതിക്കാകട്ടെ താൻ ആരാണെന്നോ എന്താണെന്നോ ഓർമ്മയില്ല. അവളുടെ ഉത്തരവാദിത്വം ചികിത്സ നൽകിയ ആശുപത്രിയുടെ ഉടമയായ ഡോക്ടർ സന്ധ്യയും മകനും ഏറ്റെടുക്കുകയാണ്. അവർ അവൾക്ക് മായയെന്ന് പേര് നൽകി. ക്രമേണ മായയും ശരത്തുമായി പ്രണയത്തിലായി. ഇതിനിടയിലും ആ പെൺകുട്ടിയുടെ വേണ്ടപ്പെട്ടവർക്കായി അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അവളെ അന്വേഷിച്ച് ഉറ്റവരാരും എത്തിച്ചേരരുതെന്ന പ്രാർത്ഥനയാണ് ശരത്തിന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ. അങ്ങനെയിരിക്കെയാണ് അവർക്കരികിലേക്ക് അയാൾ എത്തിച്ചേർന്നത്, ഡോക്ടർ നരേന്ദ്രൻ എന്ന ആ ചെറുപ്പക്കാരൻ, മായയുടെ അല്ല ഗൗരിയുടെ ഭർത്താവ്. തുടർന്ന് ആ പെൺകുട്ടിയുമായി തന്റെ ബന്ധമെന്താണെന്ന് തെളിയിക്കാനുതകുന്ന ശക്തമായ ജീവിത ചിത്രങ്ങളൊന്നും ശരത്തിനു മുൻപിൽ പ്രദർശിപ്പിക്കാതെ അയാൾ മടങ്ങുകയാണ്. തന്റെ ഗൗരിയെന്ന് മായയാണെന്നും അവൾ മനസ്സുകൊണ്ട് ശരത്തിന്റേത് മാത്രമാണെന്നും അവളുടെ മനസ്സിൽ താനില്ല എന്നും തിരിച്ചറിഞ്ഞതാകാം അതിന് കാരണം.
3: നിങ്ങൾ ഉദ്ദേശിച്ചുവന്ന പെൺകുട്ടി ഇവരല്ല അല്ലേ? ഞാൻ വരട്ടെ, ചായ കുടിച്ചിട്ട്. വേണ്ട, വെറുതെ ബുദ്ധിമുട്ടിച്ചതിൽ സോറി. അല്ല, ഒരു മിനിറ്റ്.
4: എന്താ ചായ കുടിക്കാതെ?

0: മാറില്ല.
1: കൂടുതൽ പഠനങ്ങൾ ആവശ്യമായ പര്യസമാപ്തിയുള്ളതാണ് പത്മരാജന്റെ ഇന്നലെ എന്ന ചിത്രം. വാസന്തിയുടേതാണ് കഥ. സിനിമയുടെ പേരിന് പോലും അർത്ഥതലങ്ങൾ ധാരാളം. സുരേഷ് ഗോപിയുടെ ചലച്ചിത്ര ജീവിതത്തിലെ ആദ്യ സൗമ്യ നായക വേഷങ്ങളിലൊന്നാണ് 1990 അശോകൻ താഹ കൂട്ടുകെട്ടിൽ പിറന്ന സാന്ദ്രം എന്ന ചിത്രത്തിലെ ശ്രീരാമൻ എന്ന വേഷം. ഊട്ടിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. രജനിയും സംവിധായകരുടെ തന്നെയാണ്. പൗലോസും ഭാര്യ അന്നയും മൂന്ന് മക്കളും ഊട്ടിയിലേക്ക് ഉല്ലാസയാത്ര പോവുകയാണ്. അവിടെ അവർ കണ്ടുമുട്ടുകയാണ് ശ്രീരാമനെയും അയാളുടെ നവവധുവായ പാർവതി അവതരിപ്പിച്ച ഇന്ദുലേഖയെയും. എന്നാൽ ഇന്ദുവിന് എന്തൊക്കെയോ ഭീതി അലട്ടുന്നുണ്ട്. ഊട്ടിയിലെ വിനോദസഞ്ചാര സാഹചര്യങ്ങളിൽ ആ കുടുംബങ്ങൾ കൂടുതൽ അടുക്കുന്നു. ഇതിനിടയിലും ഇന്ദുവിനെ ആരോ പിന്തുടരുന്നുണ്ട് എന്നൊരു തോന്നൽ. അല്ല, അത് സത്യമാണ്. അവളുമായി മുൻപ് വിവാഹം നിശ്ചയിച്ചിരുന്ന ഉണ്ണിക്കാണത്. അയാൾ അപകടത്തിൽപ്പെട്ട് കോമയിലായതാണ് വിവാഹം മുടങ്ങാൻ കാരണം. എന്നാൽ ജീവിതത്തിലേക്ക് പതിയെ മടങ്ങിവരുന്ന അയാളുടെ ഉള്ളിലെ ചിന്ത ഇന്ദു തന്നെ വഞ്ചിച്ചു എന്നാണ്. സിനിമയുടെ അവസാനം ഇന്ദുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഇന്നസെന്റ് മനോഹരമാക്കിയ പൗലോസ് എന്ന വേഷത്തിനാലാണ് മരണം. കഥയ്ക്കോ കഥാഗതിക്കോ ഉള്ള സവിശേഷതകളെക്കാൾ സുരേഷ് ഗോപി അവതരിപ്പിച്ച ആദ്യകാല സൗമ്യ നായകവേഷങ്ങളിലൊന്ന് എന്നതാണ് സാന്ദ്രത്തിന്റെ പ്രാധാന്യം. അത് ഏറെ മിതമായി മനോഹരമായി അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. സാന്ദ്രമൊരുക്കിയ അശോകൻ താഹ കൂട്ടുകെട്ടിലെ താഹയാണ് പിന്നീട് ഈ പറക്കം തെളിക അടക്കമുള്ള ചിത്രങ്ങൾ ഒരുക്കിയത്. ഇതിലെ അശോകൻ 2022 നമ്മെ വിട്ടുപിരിഞ്ഞു. താഹയുമായി ചേർന്ന് അദ്ദേഹം ഒരുക്കിയതാണ് പിൽക്കാലത്ത് ഏറെ പ്രശസ്തി നേടിയ മൂക്കില രാജ്യത്തെന്ന പൂർണ്ണ ഹാസ്യ ചിത്രം. തുടർന്ന് സുരേഷ് ഗോപിയെയും തിലകനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആചാര്യൻ എന്നൊരു ആക്ഷന് പ്രാധാന്യമുള്ള ചിത്രം കൂടി അശോകൻ ഒരുക്കി. അശോകൻ ആദ്യമായി സംവിധാനം ചെയ്ത വർണ്ണം എന്ന ചിത്രത്തിലും സുരേഷ് ഗോപി നായകതുല്യമായ വേഷത്തിലുണ്ട്. 1989 പുറത്തിറങ്ങിയ വർണ്ണം രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞതാണ്, ഹരിദാസിന്റെയും മനു വിശ്വനാഥിന്റെയും. നല്ലൊരു തൊഴിലിനായുള്ള ഹരിദാസിന്റെ അലച്ചിലുകളിലാണ് വർണ്ണം ആരംഭിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ ജോലി ലഭിക്കാനായി രാഷ്ട്രീയക്കാരന് പണം നൽകി വഞ്ചിക്കപ്പെട്ട് ധനം നഷ്ടമായിരിക്കുകയാണ് ജയറാം അവതരിപ്പിച്ച കഥാനായകൻ ഹരിദാസ്. തുടർന്ന് അയാൾ ആ സത്യം മനസ്സിലാക്കുകയും ചെയ്തു. മനുവാണ് പകരം ആ സ്ഥാപനത്തിൽ ജോലിക്കെത്തിയത്. ഈ സത്യം കൂടി അറിഞ്ഞപ്പോൾ അയാളിൽ ദേഷ്യവും നിരാശയും വർദ്ധിച്ചു. തന്റെ സഹോദരിയുടെ മരണത്തിന് ഉത്തരവാദി അയാളാണെന്നുള്ള ചിന്ത കാലങ്ങളായി വെച്ചു പുലർത്തുന്ന വ്യക്തിയാണ് ഹരിദാസ്. സാഹചര്യ തെളിവുകളും സുരേഷ് ഗോപി അവതരിപ്പിച്ച മനുവിനെതിരായിരുന്നു. ചെറിയ ജോലികളൊക്കെയായി മുൻപോട്ട് നീങ്ങവെ അയാൾ തനിക്ക് അഭയം നൽകിയ വീട്ടിലെ പെൺകുട്ടി അമ്മുവുമായി അടുക്കുന്നു. എന്നാൽ ക്രമേണ ഹരിദാസ് തിരിച്ചറിയുന്നത് അമ്മുവിനും മനുവിനും ഇടയിൽ രൂപപ്പെട്ട പ്രണയത്തെപ്പറ്റിയാണ്. തന്റെ സഹോദരി രേവതിയെപ്പോലെ മറ്റൊരു പെൺകുട്ടി കൂടി രക്തസാക്ഷിയാകുമെന്നുള്ള ചിന്തയൊക്കെയാകാം അയാളിലുള്ളത്. ഹരിയുടെ കൈകൊണ്ടുള്ള മനുവിന്റെ മരണത്തിന് കാരണമാകുന്നതും ഇതാണ്. രേവതിയുടെ മരണത്തിൽ മനു നിരപരാധിയാണെന്നുള്ള സത്യം വൈകി മാത്രം അറിഞ്ഞ് അതിന്റെ ദുഃഖത്തിൽ വിങ്ങിപ്പൊട്ടുകയാണ് ചിത്രത്തിന്റെ അന്ത്യത്തിൽ ഹരി. ഗോപൻ എന്ന പഴയ സുഹൃത്താണ് ആ സത്യം അയാളെ അറിയിച്ചത്. എന്നാൽ അപ്പോഴേക്കും സമയം വൈകിയിരുന്നു. പ്രേക്ഷക ഹൃദയങ്ങളിൽ നൊമ്പരം സൃഷ്ടിക്കുന്നതാണ് വർണ്ണമെന്ന ചലച്ചിത്രം. മനുവിന്റെ നിസ്സഹായാവസ്ഥയും അയാൾ തുടർന്ന് നേരിടേണ്ടി വരുന്ന മാനസിക പ്രശ്നങ്ങളും വേദനിപ്പിക്കുക തന്നെ ചെയ്യും. അവസാനം പൊഴിയുന്ന നിഷ്കളങ്ക രക്തത്തിന്റെ കാഴ്ചകൾ കൂടിയാകുമ്പോൾ ആ വേദന വീണ്ടും വർദ്ധിക്കും.
2: ഞാൻ നിരപരാധിയാണെന്ന് ആരെയും വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചവനാണ് ഞാൻ. പോലീസ് സ്റ്റേഷൻ, കോടതി, എനിക്ക് വേണ്ടി ചേട്ടൻ വളരെയേറെ കഷ്ടപ്പെട്ടു. ഒടുവിൽ മാനസിക രോഗി എന്ന കാരണത്തിലാണ് ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഭ്രാന്തനായി കഴിഞ്ഞിരുന്നു. എൻ്റെ ജീവിതത്തിലെ 2 എൻ്റെ ഓർമ്മകളിലില്ല. ഭ്രാന്താശുപത്രിയുടെ ഏതോ ഇരുണ്ട മുറിയിൽ ഒരു പുതിയ മനുഷ്യനായി ജീവിതമായി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഹരിയെ ഞാൻ വീണ്ടും കണ്ടത്. ഒരിക്കൽ കൂടി മനസ്സിന്റെ താളം തെറ്റുമോ എന്ന് ഞാൻ ഭയന്നു. ഹരി പാവമാണ്, ഞാനാണ് അത് ചെയ്തതെന്ന് നാം വിശ്വസിക്കുന്നു. സത്യം അവനെ മനസ്സിലാക്കിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഞങ്ങൾ പിണങ്ങിയിരുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ലല്ലോ. അവന് സ്വന്തം പെങ്ങളുടെ മരണത്തിന് കാരണക്കാരനെ അവൻ ഇഷ്ടപ്പെടേണ്ടതില്ല. അമ്മുവിന് അവൻ പറയുന്നത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അമ്മുവാണ് എന്നെ തിരിച്ചറിഞ്ഞത്, മനസ്സിലാക്കിയത്. ഇനി അമ്മു കൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ
1: മനുവെന്ന ആ വിഷാദ കഥാപാത്രത്തിന് പണം കയ്യിലുണ്ടെങ്കിലും ജീവിതത്തിൽ തോറ്റുപോയവന്, തെറ്റിദ്ധരിക്കപ്പെട്ടവന്

0: ത നൽകാൻ സുരേഷ് ഗോപി എന്ന അന്നത്തെ ആ യുവനടന് സാധിക്കുകയും ചെയ്തു. ഗോപനായി വന്ന മുകേഷും അമ്മുവായി വന്ന രഞ്ജിനിയും എം കെ നായർ എന്ന റോളിൽ രംഗത്ത് വന്ന തിലകനും വെങ്കിടിയായി വന്ന ജഗതി ശ്രീകുമാറും അല്പനേരം മാത്രം വന്നുപോയ പാർവതിയുമൊക്കെ എന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. മായയുടെ ചേട്ടൻ സേതു ഇൻ ഹരിഹർ നഗർ എന്ന ഹാസ്യ ചിത്രത്തിന്റെ ആസ്വാദനത്തിന് ശേഷം പോലും ഒരു വിങ്ങലായി മനസ്സിൽ നിലനിൽക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരാൾ. 1990 സിദ്ദിഖ് ലാൽമാരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയതാണ് ഇൻ ഹരിഹർ നഗർ എന്ന മികച്ച വാണിജ്യ ചിത്രം. അന്നത്തെ യുവാക്കളുടെ കഥ പറഞ്ഞ ചിത്രം. മഹാദേവൻ, തോമസുകുട്ടി, ഗോവിന്ദൻ കുട്ടി, അപ്പുകുട്ടൻ എന്നിവരുടെ ജീവിതത്തിലൂടെ ജനപ്രിയ സൂപ്പർഹിറ്റ് പദവി നേടിയ ചിത്രത്തിൽ അല്പനേരം മാത്രം സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. ഒപ്പം സായികുമാർ അവതരിപ്പിച്ച ആൻഡ്രൂസും. ആൻഡ്രൂസ് എന്ന തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് തിരിച്ചുപിടിക്കാൻ ജോൺ ഹോനായിയായി യുദ്ധം ചെയ്ത് ജീവൻ നഷ്ടമായ യുവാവിന്റെ സുഹൃത്തായ സേതുമാധവൻ. അയാളെയും കാത്തിരുന്ന വിധി മറ്റൊന്നായിരുന്നില്ല. ആൻഡ്രൂസിനായുള്ള ആ അമ്മയുടെ കാത്തിരിപ്പും പെട്ടിനിറച്ച സ്വന്തത്തിനായുള്ള പോരാട്ടത്തിൽ നഷ്ടപ്പെടുന്ന സേതുവിന്റെ ജീവനും കണ്ണുകളെ ഈറനണിയിക്കുന്നതാണ്. കൂടാതെ ഡാഡി, സ്വാന്തനം അടക്കമുള്ള ചിത്രങ്ങളിലെ ഹൃദ്യമായ വേഷങ്ങളും. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ഫാസിൽ ചിത്രത്തിലും ഏറെ സാന്ദ്രമായ വേഷത്തിലാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത്. കഥാനായകൻ ബാലചന്ദ്രന്റെ സുഹൃത്തായ ഡോക്ടർ ഗോപൻ എന്ന വേഷം. തന്റെ ഭാര്യയെ അകാലത്തിൽ നഷ്ടമായവനാണ് ബാലചന്ദ്രൻ. അപ്പു എന്ന മകൻ മാത്രമാണ് അയാൾക്കുള്ളത്. അവർക്കരികിലേക്കെത്തുന്ന മീനാക്ഷി എന്ന സാധു പെൺകുട്ടിയുടെ സംരക്ഷണം അയാളോട് ഉത്തരവാദിത്തമാകുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് അപ്പുവിന് തലയ്ക്ക് പരിക്കേൽക്കുന്നതും ജീവൻ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നതും. ഒപ്പം മീനാക്ഷിയുടെ സുരക്ഷ ഉറപ്പാക്കലും. ഇതിനിടയിൽ അപ്പുവിന് ബാധിക്കുന്ന ഗുരുതരമായ രോഗം. അവന്റെ അമ്മയും സമാനമായ ആരോഗ്യ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാണ് മരണത്തിലെത്തിയത്. അപ്പുവിന്റെ ജീവൻ സംരക്ഷിക്കാനുള്ള കഠിന ശ്രമങ്ങളിൽ ഡോക്ടർ ഗോപനുമുണ്ട്. പ്രേക്ഷക ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിക്കുന്ന കഥാപാത്രവും സുരേഷ് ഗോപിയുടെ മികച്ച പ്രകടനവും.
1: ബോംബെയിൽ എന്റെ ഒരു പ്രൊഫസറുണ്ട്, ഡോക്ടർ എം സി മേനൻ. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ന്യൂറോ സർജൻ ആണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ സമയത്ത് ഷിഫ്റ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പുവിന് ലേശൻ ടെമ്പറേച്ചർ ഉണ്ട്, അതൊന്ന് മാറിക്കിട്ടണം. ഡോക്ടർ മേനാൻ മറ്റന്നാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ ദൈവം എന്നോട് ദയവ് കാണിക്കാതിരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് വന്നതിന് ശേഷം വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ഇവിടെ വെച്ച് തന്നെ നടത്താവുന്നതാണ്. ഓപ്പറേഷനോ? അതേ ബാലു, ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഒരു പോംവഴി.
0: തീർച്ചയായും പറഞ്ഞു പോകേണ്ടതാണ് ഫാസിൽ സംവിധാനം ചെയ്ത എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിലെ ശ്രീനിവാസ് എന്ന വേഷം. നായിക മായാ വിനോദിനിയുടെ അമ്മ വസുന്ധരാ ദേവിക്കായുള്ള അന്വേഷണത്തിലും തന്റെ മാതൃത്വം അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ശ്രമങ്ങളിലും താങ്ങാകുന്ന കഥാപാത്രം. അമ്മയുടെ ഘാതകരെ വധിച്ചതാണ് മായ ജയിലിലാകാൻ കാരണം. എന്നിട്ടും ഡോക്ടർ ശ്രീനിവാസ് കഥാനായികയ്ക്കായി കാത്തിരിക്കുകയാണ്. നഗരത്തിൽ ഒരു ഫ്ളാറ്റിൽ ജീവിതം ആഘോഷമാക്കുന്ന മൂന്ന് യുവാക്കൾ, ഉണ്ണികൃഷ്ണനും ബോണിയും വിനോദും. അവരുടെ പക്കൽ ഒരു കുഞ്ഞ് എത്തിച്ചേരുകയാണ്, ഒരു പെൺകുഞ്ഞ്. കൂട്ടത്തിൽ സ്ത്രീ വിഷയങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്നതിൽ മിടുക്കൻ ബോണിയാണ്. സുഹൃത്തുക്കൾക്ക് അതിനാൽ തന്നെ അയാളെയാണ് സംശയം. തുടർന്ന് അയാൾ താൻ പറഞ്ഞതൊക്കെയും കള്ളങ്ങളാണെന്ന് ഏറ്റുപറയുന്നു. കുഞ്ഞിനെ ഒഴിവാക്കാൻ അവർ പല ശ്രമങ്ങൾ നടത്തി, എന്നാൽ വിജയിച്ചില്ല. ക്രമേണ അവർക്ക് ആ കുട്ടിയുമായി ആത്മബന്ധം രൂപപ്പെടുകയാണ്. അവർ അവൾക്ക് കിങ്ങിണി എന്ന പേര് നൽകി. ക്രമേണ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. അവരുടെ അടുത്ത അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അനന്തപത്മനാഭൻ എന്ന യുവാവിന് തന്റെ കാമുകിയിൽ ജനിച്ച കുഞ്ഞാണത്. അയാളറിയാതെ മായ എന്ന സ്ത്രീ ആ കുഞ്ഞിനെ പ്രസവിച്ചു. അനന്തപത്മനാഭൻ ആ ഫ്ളാറ്റിൽ ഉണ്ടെന്നറിഞ്ഞ് കുഞ്ഞിനെ അവിടെ എത്തിക്കുകയാണ് അവൾ. എന്നാൽ ഫ്ളാറ്റിന്റെ വാതിൽ മാറിപ്പോയതാണ് കുഞ്ഞ് യുവാക്കൾക്കരികിലെത്താൻ കാരണമായത്. കഥാന്ത്യത്തിൽ കിങ്ങിണിയെ അവളുടെ മാതാപിതാക്കൾ ഏറ്റുവാങ്ങുകയാണ്. അക്കാലത്തെ യുവനായകന്മാരായ ജയറാം, മുകേഷ്, സായികുമാർ എന്നിവർക്കൊപ്പം അയൽവക്കത്ത് താമസിക്കുന്ന അല്പം ഗൌരവക്കാരനായ അനന്തപത്മനാഭനായി സുരേഷ് ഗോപി കടന്നുവന്ന ചിത്രമാണ് കമലൊരുക്കിയ തൂവൽ സ്പർശം. മായയായി ഉർവശിയും രംഗത്ത് വന്നു. വീണ്ടും ഒരു സംഘം യുവാക്കൾ. അവർ ഒന്നിച്ച് ഒരിടത്താണ് താമസം. പലരും പല സ്വഭാവക്കാർ. മുകേഷ് അവതരിപ്പിച്ച മാത്യു നൈനാൻ കോശി, സുരേഷ് ഗോപിയുടെ രവീന്ദ്രൻ എന്ന രവി, സിദ്ദിഖ് അവതരിപ്പിച്ച പവിത്രൻ, മണിയമ്പിള്ള രാജു അവതരിപ്പിച്ച രാമമൂർത്തി എന്നിവരാണ് അവിടെ വസിക്കുന്നത്. കോശി സ്ത്രീ സൗഹൃദങ്ങളിൽ ബഹുകേമനാണ്. പെൺകുട്ടികളെ അയാൾ എളുപ്പം കറക്കിയെടുക്കും. അങ്ങനെ പലരുടെയും മനസ്സ് അയാൾ തകർത്തിട്ടുണ്ട്, കണ്ണീർ വീഴാൻ കാരണമായിട്ടുമുണ്ട്. ഈ കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കും വ്യക്തമായി അറിയാം. അവർക്കിടയിൽ അയാൾക്ക് അതൊരു ക്രെഡിറ്റാണ്. അങ്ങനെയിരിക്കെ രവീന്ദ്രൻ അയാളെ വെല്ലുവിളിക്കുകയാണ്, താൻ വിവാഹം കഴിക്കാനിരിക്കുന്ന മുറപ്പെണ്ണായ അശ്വതിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അവളെക്കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിക്കുക. അതൊരു പന്തയമാണ്. അതിന് അയാൾ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അശ്വതിയിൽ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ ആ പെൺകുട്ടി തന്റെ മുറപ്പെണ്ണാണെന്നുള്ള, താൻ വിവാഹം കഴിക്കാൻ പോകുന്നവളാണെന്നുള്ള സത്യം പന്തയത്തിൽ ഏർപ്പെടുമ്പോൾ പോലും രവീന്ദ്രൻ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പന്തയം മാത്യു ഏറ്റെടുക്കുകയുമില്ല. കുശാഗ്ര ബുദ്ധിക്കാരനായ അയാൾ 18-ാമത്തെ അടവായി പുറത്തെടുത്തത് കള്ളക്കഥകളിൽ പൊതിഞ്ഞുള്ള സെന്റിമെന്റ്സ് ആയിരുന്നു. എന്നാൽ ഇതുവഴി സംഭവിച്ചത് അശ്വതിയും രവിയും തമ്മിൽ അകലുകയാണ്. തുടർന്ന് അത് പരിഹരിക്കാൻ തെറ്റിദ്ധാരണകൾ മാറ്റി അവരെ ഒന്നിപ്പിക്കാൻ ഇടപെടലുകൾ നടത്തുന്നത് കോശിയാണ്. സൗഹൃദത്തിൽ.

0: വിള്ളൽ വീണതാണ് കാരണം. രസകരമായ സിനിമയാണ് തുളസിദാസിന്റെ സംവിധാനത്തിൽ 1990 പുറത്തിറങ്ങിയ കൗതുക വാർത്തകൾ. വി ആർ ഗോപാലകൃഷ്ണനാണ് രചന നിർവഹിച്ചത്.
1: ഞാൻ പറഞ്ഞില്ലല്ലോ രവിട്ടനല്ലേ അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ ചോദിച്ചേ.
2: അത് ഞാനൊരു ജാടക്ക് ചോദിച്ചല്ലേ. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോ നീ എന്താ പറയേണ്ടത്? അയ്യോ വേണ്ട എന്നൊക്കെയല്ലേ. അതല്ലേ എന്റെ ഒരു ഭംഗി, ഒരു മര്യാദ.
1: എന്നാ എനിക്കൊന്നും വേണ്ട.
2: വേണ്ടേ?
1: വേണ്ട.
2: എന്നാലേ വേണം. കാരണം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിത്തിരി സ്റ്റൈലിലൊക്കെ നടന്നില്ലെങ്കിലേ അതിന്റെ കുറച്ചിൽ എനിക്കാ. കേറടി പുഴിപ്പല്ലി.
3: ഇന്ന് കമലുവിന്റെ ഹൃദയമിടിപ്പുകൾ എന്റെ കാലച്ചകളാണ്. ഇന്നവൾ കാത്തിരിക്കുന്നത് എന്റെ സ്വരം കേൾക്കാനും നിഴൽ കാണാനുമാണ്. മഴ കാത്തിരിക്കുന്ന വേടാമ്പലിനെ പോലെ.
4: അയ്യോ കൃഷ്ണ ഗുരുവായൂരപ്പ പൊറുക്കണേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടല്ലേ ഭഗവാനെ.
2: എന്താ സ്വാമി, കേൾക്കാൻ നല്ല രസം തോന്നുന്നുണ്ടല്ലേ.
4: എന്റെ മാത്യു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ ബെറ്റിനില്ലെന്ന്. ഇനി ഒന്നും വേണ്ട, ആ കുടുംബം തകർക്കരുത്. എന്നെ എങ്ങനെയെങ്കിലും ആ ബെറ്റിൽ നിന്ന് ഒഴിവാക്കി തരൂ.
2: അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. രാവിലെ മുതൽ വെള്ളം കോരിയിട്ട് അവസാനം കൊടവിട്ട് ഉടക്കുന്ന ഏർപ്പാട്.
5: ആടാ ഒന്ന് നിർത്ത്. നീ എന്തിനാ പാവത്തിന് വെറുതെ ഇട്ട് പറഞ്ഞു കളിപ്പിക്കുന്നത്?
2: ഞാൻ കളിപ്പിക്കുന്നല്ല, സ്വാമി കളിക്കുന്നല്ലേ.
5: എന്നാലേ നീ വേറൊരു കളിക്ക് തയ്യാറായിക്കോ.
2: എന്തോന്ന് കളി?
5: നിന്നെ കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്.
2: നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയല്ലോ.
5: ഒരു കാര്യം ചെയ്, ഞാൻ കണ്ടുപിടിച്ച പെണ്ണിന്റെ കാര്യത്തിൽ നീ ഒരാഴ്ചയല്ല ഒരു 10 ദിവസം എക്സ്റ്റൻഷൻ എടുത്തോ.
2: എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട, നീ ആളെ കാണിച്ച. അവൾ ഇനി ഏത് ഭൂലോക സുന്ദരിയാണെങ്കിലും മാത്യു കഴിഞ്ഞൊടിച്ചാ മതി, പിന്നാലെ വരും.
0: സുരേഷ് ഗോപി മുകേഷ് കൂട്ടുകെട്ടിൽ പിറന്ന ജോസ് തോമസ് ചിത്രം സുന്ദരപുരുഷനും ഹാസ്യത്തിന് പ്രാധാന്യം നൽകി 2001 പുറത്തിറങ്ങിയതാണ്. ഉദയകൃഷ്ണ സി ബി കെ തോമസ് കൂട്ടുകെട്ടിന്റേതാണ് തിരക്കഥ. കഥ നടക്കുന്നത് ഒരു മനോരോഗ ചികിത്സാ കേന്ദ്രത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അവിടുത്തെ മനോരോഗ വിദഗ്ധൻ മുകേഷ് അവതരിപ്പിച്ച ഗീവർഗീസ് ആണ്. അയാൾക്കരികിലേക്ക് രാമചന്ദ്ര മേനോൻ എന്ന വലിയ പണക്കാരൻ എത്തിച്ചേരുന്നു. മകൾ ജ്യോതികയ്ക്ക് അവിടെ ഒരു അഡ്മിഷൻ ലഭിക്കാനാണത്. തുടർന്ന് അവിടെ ജോലിക്കായി എത്തിച്ചേരുകയാണ് സൂര്യനാരായണൻ. ആ കഥാപാത്രം ഒരു ഗായകൻ കൂടിയാണ്. തുടർന്ന് പണത്തിനായി അയാൾ അവൾക്കായി ചെയ്യുന്ന കാര്യങ്ങൾ. ഭാര്യയും കുട്ടിയുമുള്ള ആളാണ് സൂര്യൻ. എന്നാൽ ക്രമേണ ജ്യോതികയിൽ അയാളോട് പ്രണയം ഉദിക്കുകയാണ്. അങ്ങനെ കഥാഗതി മറ്റൊരു വഴിത്താരയിലേക്ക് തിരിയുന്നു. ആനവാൽമോദനം എന്ന ജി എസ് വിജയൻ ചിത്രവും ഹാസ്യത്തിന് പ്രാധാന്യം കൊടുത്ത് തയ്യാറാക്കിയതാണ്. ചിത്രത്തിലെ നായകൻ ശ്രീനിവാസൻ അവതരിപ്പിച്ച ജെയിംസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാളുടെ ജൂനിയറും സുഹൃത്തുമാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ച നന്ദകുമാർ. അയാൾക്കൊരു പ്രണയമുണ്ട് ഒരു ഉന്നത അധികാരിയുടെ മകളുമായി. ഇതിനിടയിൽ കടന്നുവരുന്ന രസകരമായ ചില അവിചാരിത സംഭവ വികാസങ്ങൾ, ഉള്ളിൽ ഭീരുവായ ജെയിംസ് തെറ്റിദ്ധാരണ വഴി കാണിച്ചുകൂട്ടുന്ന ധീരപരാക്രമങ്ങൾ, ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴെന്ന ചിത്രത്തെപ്പറ്റി ഈ പരിപാടിയിൽ തന്നെ മുൻപ് വിശദമായി അവതരിപ്പിച്ചിട്ടുള്ളതിനാൽ അതിലേക്ക് കൂടുതൽ കടക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഭാര്യയെ ഏറെ സ്നേഹിക്കുന്ന അവളുടെ ആ പ്രത്യേക മനോനിലയിൽ കരുതൽ നൽകി ഒപ്പം തന്നെ നിൽക്കുന്ന നകുലൻ എന്ന സുരേഷ് ഗോപിയുടെ ഭർത്താവ് വേഷം, അവിസ്മരണീയ പ്രകടനങ്ങൾ. 1995 സുരേഷ് ഗോപിയെ നായകനാക്കി 8 ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു, മിക്കവതും ആക്ഷൻ ചിത്രങ്ങൾ. അത്രമാത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനപ്രീതി. എന്നാൽ അവയിൽ സിന്ദൂരരേഖ എന്ന സിബി മലയിൽ ചിത്രവും സാദരം എന്ന ജോസ് തോമസ് ചിത്രവും അല്പം വ്യത്യസ്തമായ സുരേഷ് ഗോപി വേഷങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അല്പമൊക്കെ ശോഭപ്രകടനങ്ങൾ അവിടെയും ഇവിടെയും കടന്നുവരുന്നുണ്ടെങ്കിലും ഒരു നാടൻ യുവാവിന്റെ പ്രണയകഥയാണ് സിന്ദൂരരേഖ പറഞ്ഞത്. സംഗീതസാന്ദ്രമായ ഈ ചിത്രത്തിന്റെ രചന രഘുനാഥ് പാലേരി നിർവഹിച്ചു. ബാലചന്ദ്രൻ എന്നാണ് കഥാനായകന്റെ പേര്. അയാളുടെ മുറപ്പെണ്ണാണ് രമണി. ബാലചന്ദ്രൻ തൊഴിൽ ലഭിക്കാനുള്ള നേർച്ചയുടെ ഭാഗമായി ഗുരുവായൂരിൽ സംഗീത കച്ചേരി നടത്താൻ പോയ വേളയിൽ പരിചയപ്പെടുകയാണ് അരുന്ധതി എന്ന ആ യുവതിയെ. അവൾ ഒരു വലിയ വീട്ടിലെ അംഗമാണ്, നന്നായി പാടുകയും ചെയ്യും. പിതാവും സഹോദരന്മാരുമാകട്ടെ ദുർനടത്തിപ്പുകാരും പിടിവാശിക്കാരുമാണ്. ബാലചന്ദ്രനും അരുന്ധതിക്കുമിടയിലെ കണ്ടുമുട്ടൽ അവിചാരിതവും സംഘർഷഭരിതവുമായിരുന്നു. ക്രമേണ അവർ ഇഷ്ടത്തിലായി, വിവാഹിതരാകുകയും ചെയ്തു. സംഘർഷങ്ങൾക്കിടയിൽ തന്റെ ബന്ധുജനങ്ങളുടെ കയ്യാൽ തന്നെ തലയിലേക്കുന്ന പരിക്കാണ് അരുന്ധതിയെ രോഗിയാക്കുന്നത്. ക്രമേണ അവൾ മരണത്തിന് കീഴടങ്ങുകയുമാണ്. പ്രമേയപരമായി അത്ര മികവുള്ളതൊന്നുമല്ല സിന്ദൂരരേഖ എന്ന ചിത്രമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. എന്നാൽ ചിത്രത്തിലേറെ മികച്ചത് സുരേഷ് ഗോപിയുടെ അഭിനയവും ഗാനങ്ങളുമാണ്.
6: ഗുരുവായൂർ ഏകാദശി അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂ ബാലേട്ടന്? കഴിഞ്ഞ വർഷത്തെ ഏകാദശി ഉത്സവത്തിന് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തല്ലുകൂടിയത്.
7: നമ്മൾ തല്ലുകൂടിയ ദിവസം, ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയ ദിവസം, ഞാൻ കാരണം നിനക്കൊരുപാട് വേദനകൾ സമ്മാനിച്ച ദിവസം.
6: ആ വേദനകളും തടസ്സങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ എനിക്കൊരു പ്രായച്ചിത്തം ബാക്കിയുണ്ട്. അന്ന് ഞാൻ കാരണം മുടങ്ങിപ്പോയ പ്രാർത്ഥന എത്താണ് ബാലേട്ടൻ പൂർത്തിയാക്കണം.
7: നല്ല സമയത്താണ് നിന്റെ പ്രാർത്ഥനയും പ്രായച്ചിത്തവും. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എവിടെയും പോണില്ല.
6: എതിര് പറയരുത് ബാലേട്ടാ, ഇത്തവണ ആ പ്രാർത്ഥന ഭംഗിയായിട്ട് നടന്നാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സവും വിഷമം ഉണ്ടാവില്ല. നോക്കിക്കോളൂ, ഞാനായിട്ട് മുടക്കിയത് ഞാനായിട്ട് തന്നെ പൂർത്തിയാക്കണം.
7: പൂർത്തിയാക്കാം, നിന്റെ പ്രസവം ഒന്ന് കഴിയട്ടെ, നമുക്ക് അടുത്ത വർഷം കുഞ്ഞിനെയും കൊണ്ടുപോവാം.

0: അത് പറ്റില്ല ബാലേട്ടാ. എന്റെ പ്രസവത്തിന് മുമ്പ് തന്നെ നമുക്ക് ആ പ്രാർത്ഥന പൂർത്തിയാക്കണം.
1: അരുന്ധതി, നീ
0: നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും ബാലേട്ടനെ എതിര് പറയരുത്.
1: ഞാൻ എന്താ നിന്നോട് പറയുക? ഈ കാര്യത്തില് നിനക്കെന്നെ ഇത്തിരിയെങ്കിലും അനുസരിച്ചൂടെ?
0: അനുസരിക്കും. ഞാനല്ല ബാലേട്ടൻ. ഭംഗിയായി പാടണം. സകല ദുഃഖങ്ങളും തീർത്തു തരണേന്ന് പ്രാർത്ഥിച്ച് മനസ്സറിഞ്ഞു പാടണം. എന്ത് തടസ്സം അനുഭവപ്പെട്ടാലും നിർത്താതെ പാടി ഭഗവാനെ നമുക്ക് ഒരുമിച്ച് നമസ്കരിക്കണം.
2: ഗാനങ്ങൾക്ക് സുരേഷ് ഗോപി ചുണ്ടനക്കിയ രീതി ഏറെ പ്രശംസ അർഹിക്കുന്നതും എന്നാൽ അത്രയൊന്നും പ്രേക്ഷക ശ്രദ്ധ നേടാത്തതുമാണ്. ഈ ചിത്രത്തിൽ മാത്രമല്ല, സുരേഷ് ഗോപി ആലപിക്കുന്നതായി രംഗത്ത് വന്ന അനേകം സിനിമകളിലെ ഗാനങ്ങൾ പ്രകടന മികവ് വ്യക്തമാകുന്നതാണ്. സിന്ദൂരരേഖയിൽ സുരേഷ് ഗോപിക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നരേന്ദ്രപ്രസാദിന്റെ മേനോൻ എന്ന ഗംഭീര നെഗറ്റീവ് വേഷവും കൂടിയുണ്ട്. ശോഭനെ അവതരിപ്പിച്ച കഥാനായിക അരുന്ധതിയുടെ പിതാവിന്റെ വേഷം. സാദരമെന്ന ജോസ് തോമസ് ചിത്രവും കുടുംബ പശ്ചാത്തലത്തിലുള്ളതാണ്. എ കെ ലോഹിതദാസിന്റേതാണ് രചന. ആ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളിലൊന്ന്. കേന്ദ്ര കഥാപാത്രങ്ങൾ രണ്ട് സഹോദരന്മാരാണ്, അഡ്വക്കേറ്റ് രഘുനന്ദൻ മേനോനും ലാലു അലക്സ് അവതരിപ്പിച്ച DYSP ആയ ഹരിനന്ദൻ മേനോനും. സുരേഷ് ഗോപി അവതരിപ്പിച്ച യുവ വക്കീൽ രഘുനന്ദൻ മേനോൻ കൃഷിയിൽ തൽപരനാണ്. അയാളുടെ ഭാവി വധുവാണ് ലേഖ. രഘു ഒരു പെൺകുട്ടിയെ ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയാണ്. പലരാൽ ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടി. അയാൾ അവൾക്ക് അഭയം നൽകുകയും ചെയ്തു. സഹോദരൻ അവിടെ എത്തിച്ചേരുന്നു. തുടർന്ന് സീതാലക്ഷ്മി എന്ന കഥാനായിക തിരിച്ചറിയുകയാണ് തന്നെ ആക്രമിച്ചവരിൽ ആ പോലീസുകാരൻ ഹരിനന്ദനുമുണ്ടെന്ന്. ഹരി കുറ്റം ഏറ്റുപറയുകയും ചെയ്തു. രഘു തുടർന്ന് സീതാലക്ഷ്മിയുടെ പക്ഷത്തു നിന്ന് അവൾക്ക് നീതി നേടിക്കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ആ ഭവനാന്തരീക്ഷത്തിന്റെ താളം തെറ്റിക്കുന്നതും ഇതാണ്.
3: ഏർത്തിയമ്മയുടെയും മക്കളുടെയും സുഖത്തിനും സമാധാനത്തിനും ഞാൻ എതിരെ നിൽക്കില്ല. എല്ലാ പാപഭാരവും രഘു ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ആരോരുമില്ലാത്ത ഇവളെ തെരുവിലേക്ക് ഇറക്കിവിടാൻ മനസ്സ് സമ്മതിച്ചില്ല. ഏട്ടത്തിയമ്മ എന്തിനാ കരയണേ? ഏട്ടന്റെ സൽപ്പേര് നിലനിൽക്കണ്ടേ? കുടുംബത്തിന്റെ സൽപ്പേര് നിലനിൽക്കണ്ടേ? മക്കളുടെ ഭാവി ഓർക്കണ്ടേ? എനിക്കാണെങ്കിൽ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു പുണ്യം ചെയ്തു എന്നേ തോന്നണല്ലോ. ശപിക്കരുതമ്മേ, ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം.
2: 1997 ഒരു ജയരാജ് ചിത്രം പുറത്തുവരികയാണ്. നായകൻ സുരേഷ് ഗോപിയായിരുന്നു. അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമ കളിയാട്ടം. ജയരാജിന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും കളിയാട്ടം നേടിക്കൊടുത്തു. ആ വർഷത്തെ കേരള സംസ്ഥാന പുരസ്കാരത്തിൽ മികച്ച നടൻ, മികച്ച കലാമൂല്യമുള്ള ചിത്രം എന്നീ പുരസ്കാരങ്ങൾ കൂടാതെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരവും കളിയാട്ടം വഴി നേടി. വില്യം ഷേക്സ്പിയർ എഴുതിയ ഒഥെല്ലോ എന്ന ദുരന്ത നാടകം മലയാളീകരിച്ച് ഒരു മികച്ച സിനിമാനുഭവമാക്കിയതാണ് കളിയാട്ടം. അതും ഉത്തരമലബാറിലെ തെയ്യമെന്ന അനുഷ്ഠാന കലാരൂപ കലാകാരന്റെ ജീവിത പശ്ചാത്തലത്തിൽ. ബൽറാം മട്ടന്നൂരാണ് രചന നിർവഹിച്ചത്. നുണകളാൽ കെട്ടിയടപ്പെട്ട ചതിയുടെയും വഞ്ചനയുടെയും സ്വാർത്ഥതയുടെയും കഥയാണ് ഒഥെല്ലോ. കളിയാട്ടം എന്ന ചിത്രവും അടിസ്ഥാനപരമായി അതുതന്നെയാണ്. കഥാഗതിയും ഒരുക്കുന്ന കെണികളുമൊക്കെ ഒന്നു തന്നെ. നുണകൾ കൊണ്ട് കൂമ്പാരമൊരുക്കി സുഹൃത്ത് കണ്ണൻ പെരുമലയനെ വഞ്ചിക്കുന്നത് ലാൽ അവതരിപ്പിച്ച സുഹൃത്ത് പനിയനാണ്. തങ്ങളുടെ സുഹൃത്തായ കാന്തനെയും കണ്ണന്റെ ജീവിതസഖി ഏറെ നല്ലവളായ താമരയെയും ചേർത്ത് അപവാദ കഥകൾ പറഞ്ഞ് കഥാനായകനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അയാൾ. ഏഷണി പുറപ്പെടുവിക്കുന്ന നാവ് തന്നെയാണ് ആയുധം. ഇതിന്റെ ഫലം താമരയുടെ കൊലപാതകമാണ്.
4: എന്റെ ഭർത്താവിനോട് ചോദിക്കേ, ഓനെല്ലാം അറിയാം.
5: എന്റെ ഭർത്താവിനോടോ?
4: അതെ, പനിയനാണ് എന്നോടെല്ലാം പറഞ്ഞത്. ഞാൻ കൊടുത്ത പട്ട് പോലും ഓള് കാന്തന് കൊടുത്തു. പനിയനാണ് എനിക്കെല്ലാം മനസ്സിലാക്കി തന്നത്.
5: ആ പട്ട് ഞാനാണ് മോഷ്ടിച്ച്. താമരൂട്ടി അറിയാതെ എന്റെ ഭർത്താവ് പറഞ്ഞിട്ട് നിങ്ങളുടെ പനിയൻ പറഞ്ഞിട്ട്.
4: പനിയൻ പറഞ്ഞതൊക്കെ സത്യമാണ്.
5: താമരട്ടി വരച്ചിട്ടില്ല, നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു.
2: തനിക്ക് പറ്റിയ ചതി മനസ്സിലാക്കി കാന്തന് പെരുമലയൻ പദവി

0: കൈമാറി തെയ്യത്തിനായുള്ള അഗ്നികുണ്ടത്തിൽ അഭയം തേടി മരണത്തെ പുലുകുകയാണ് നായകൻ കഥാന്ത്യത്തിൽ. ശ്വാസം അടക്കി കണ്ടിരുന്നു പോകുന്ന ക്ലൈമാക്സ് രംഗങ്ങളും പ്രകടനവുമാണ് കളിയാട്ടത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രണയവർണ്ണങ്ങൾ എന്ന സിബി മലയിൽ ചിത്രം രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞതാണ്. ദിവ്യ ഉണ്ണി, മഞ്ജുവാര്യർ എന്നിവരാണ് യഥാക്രമം മായ, ആരതി എന്നീ കഥാനായികന്മാരെ അവതരിപ്പിച്ചത്. മഞ്ജുവാര്യർ അവതരിപ്പിച്ച ആരതി വളരെ ഒതുങ്ങിയ സ്വഭാവക്കാരിയാണ്, ഒരു അന്തർമുഖ. എന്നാൽ മായ ആകട്ടെ അല്പം അടിച്ചുപൊളിക്കാരിയും. ഈ സ്വഭാവ അന്തരത്തിലുള്ളവർ ചങ്ങാത്തത്തിലായി. ആരതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് മായ ഡെപ്യൂട്ടി കളക്ടറായ വിനയചന്ദ്രന്റെ പേരുമായി ചേർത്ത് പല കള്ളക്കഥകൾ മെനയുന്നത്. കലാലയത്തിൽ അതിഥിയായി എത്തിച്ചേർന്നതാണ് അയാൾ. തന്റെ കുടുംബസുഹൃത്തുകൂടിയായ വിനയന്റെ പേരിൽ മായ ആരതിക്ക് എഴുത്തുകൾ എഴുതുകയാണ്. വിനയനോടുള്ള പ്രണയം വളരുകയാണ്. എന്നാൽ അയാൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. ഇതിനിടയിൽ മായയും വിനയനുമായുള്ള വിവാഹ നിശ്ചയത്തിലേക്കും സാഹചര്യങ്ങൾ എത്തിച്ചേർന്നു. ഇത് അംഗീകരിക്കാൻ പറ്റാതെ ആരതി എത്തിച്ചേർന്നതാകട്ടെ മാനസിക ബുദ്ധിമുട്ടുകളിലേക്കാണ്. ഏറ്റവും തീവ്രമായി ആരതിയെ ഉള്ളുകൊണ്ട് സ്നേഹിച്ചു പോരുന്ന വിക്ടർ എന്ന കോളേജ് യുവാവിനെയും കാണാം. ബിജു മേനൻ എന്ന നടന് ലഭിച്ച ആദ്യകാല വേഷങ്ങളിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്ന്, ഗംഭീര പ്രകടനവും തകർച്ചയിലും ആരതിയോട് ഏറെ ചേർന്ന് നിൽക്കുന്ന വിക്ടർ. ഒപ്പം സുരേഷ് ഗോപി ശാന്തസുന്ദരമായി പകർന്നാടിയ വിനയചന്ദ്രൻ എന്ന വേഷവും, നവനീത കൃഷ്ണൻ എന്ന കിച്ചുവും, അനന്തകൃഷ്ണൻ എന്ന അനന്തവും, രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച ഇരട്ട വേഷങ്ങൾ, അദ്ദേഹത്തിന്റെ അഭിനയ മികവിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വേഷങ്ങൾ. സഹോദരന്മാർ 2001 ലാൽജോസ് സിനിമ പുറത്തുവന്നത്. നവനീത കൃഷ്ണൻ ജീവിതയാത്രയിൽ എത്തിച്ചേരുന്നത് അധോലോക ബന്ധങ്ങളിലേക്കാണ്. കിഷൻജി എന്നാണ് അയാളുടെ വിളിപ്പേര്. എന്നാൽ സാധുക്കളിൽ സാധുവായ അനന്തു ഒരു കോളേജിൽ സസ്യശാസ്ത്ര അധ്യാപകനാണ്. കിച്ചു ചെറുപ്പം മുതൽ അനുഭവിച്ചു വന്ന സ്വഭവനത്തിൽ നിന്ന് തന്നെയുള്ള താരതമ്യം അടക്കമുള്ളവയാണ് അയാളെ വഴിതെറ്റിച്ചതും. കഥാഗതിയിൽ എന്നാൽ ആളുമാറി കിച്ചുവിനു പകരം അനന്തു കൊല്ലപ്പെടുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ജീവനും കിച്ചുവിനെ ഉള്ളുകൊണ്ട് പ്രണയിക്കുന്ന അഖിലയ്ക്കും ഈ സത്യമറിയാം. തുടർന്ന് തന്റെ സഹോദരന്റെ വ്യക്തിത്വത്തിൽ കിച്ചു ജീവിതം മുൻപോട്ട് നയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയാണ്. വിടാതെ തന്നെ ഗോവിന്ദ്ജി എന്ന ആ മാഫിയ തലവനുമുണ്ട്, കിച്ചുവിന്റെ ഗുരു. തന്റെ സത്വത്തിൽ വിങ്ങിപ്പൊട്ടുന്ന കഥാനായകനെ ചിത്രം വരച്ചു കാണിക്കുന്നുണ്ട്. കഥാന്ത്യത്തിലുള്ള അയാളുടെ തുറന്നു പറച്ചിലുകളും പരസ്പരമുള്ള മനസ്സിലാക്കലുകളും, ഒപ്പം ഗോവിന്ദ്ജിയുടെ ആ വല്ലാത്ത മരണവും. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച ആക്ഷന് പ്രാധാന്യമുള്ള ശൂഭിത വേഷങ്ങളെ പോലെ തന്നെ പ്രശംസ അർഹിക്കുന്നതാണ് അദ്ദേഹം മിതത്വം ചാലിച്ചവതരിപ്പിച്ച ഈ സുന്ദരവേഷങ്ങൾ. എന്നാൽ ആക്ഷൻ താരപ്രഭയിൽ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയവ. ഇവയിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു വേഷം സിബി മലയിൽ തന്നെ സംവിധാനം ചെയ്ത സമ്മറിൻ ബദലഹേമിലെ ഡെന്നീസ് ആകും. ജയറാം അവതരിപ്പിച്ച കൂട്ടുകാരൻ രവിശങ്കറിനു വേണ്ടി ഹൃദയം നൽകി തനിക്കുള്ളതെല്ലാം കടം നൽകി കൂടെ നിൽക്കുന്ന ഡെന്നീസ്. തന്റെ ആ വസതിയിലേക്ക് അവധിക്കാല ആഘോഷത്തിനായി എത്തിച്ചേരുന്ന രവിശങ്കറിന്റെ ബന്ധുജനങ്ങളെ സന്തോഷിപ്പിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അയാൾക്ക്. അതിനായി സ്വത്തുകളിൽ രവിശങ്കറിനും വലിയ പങ്കുണ്ടെന്ന് കള്ളം പറയാനോ ഔട്ട് ഹൌസിലേക്ക് താമസം മാറ്റാനോ ആ ഫാമുടമയ്ക്ക് മടിയില്ല. അവിടെ വെച്ച് പരിചയപ്പെടുന്ന അഭിരാമിയുടെ ഉള്ളറിഞ്ഞ് അവളെ വല്ലാതെ ഉളയ്ക്കുന്ന വേളകളിൽ കൂടെ നടന്ന് അവസാനം പാതിസമ്മതത്തോടു കൂടിയാണെങ്കിൽ പോലും അഭിരാമിയുടെ വരനായി മാറിയ സുരേഷ് ഗോപിയുടെ ഡെന്നീസ്. ധനവാനാണെങ്കിലും അനാഥത്വത്തിൽ വളർന്ന ഡെന്നീസ് മറ്റൊരനാഥയാണെന്ന തിരിച്ചറിവാണ് അഭിരാമിയുമായി ഏറ്റവും നല്ലവനായ അയാളെ കൂടുതൽ അടുപ്പിക്കുന്നത്. ആ കുടുംബത്തിലെ ദത്തുപുത്രിയാണവൾ. കൂട്ടുകാരന്റെ ഇഷ്ടമറിഞ്ഞ് അഭിരാമിയോടുള്ള അഭിലാഷത്തിൽ നിന്ന് പിന്മാറാൻ വരെ ഡെന്നീസ് ഒരുങ്ങുന്നുണ്ട്. ഇവിടെയാണ് ഡെന്നീസ് എന്ന കഥാപാത്രത്തിന്റെ മഹത്വം മനസ്സിലാകുന്നതും.
1: മുത്തശ്ശന് സുഖമില്ലാന്ന് രവി പറഞ്ഞു.
2: കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ എന്റെ നെഞ്ചു വേദനിക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്.
1: ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും ഞാനായിട്ട് ചെയ്യില്ല. ആമി
2: സോറി മിസ്റ്റർ ഡെന്നീസ്, എനിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്.
1: മുത്തശ്ശ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
2: ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. വിൽ യു പ്ലീസ്.
1: സോറി.
0: ജയരാജ് ഒരുക്കിയ താലോലമെന്ന ചിത്രത്തെപ്പറ്റി കൂടിയെങ്കിലും പറയാതെ ഈ അധ്യായം സമാപിപ്പിക്കുന്നത് ഉചിതമല്ല എന്ന് തോന്നുന്നു. ആശാ പൂർണശ്രീയുടെ കഥയ്ക്ക് ടി എ റസാഖ് രചന നിർവഹിച്ച ചിത്രം. തന്റെ ഭാര്യയുടെ മരണത്തെ തുടർന്ന് മകൾ സീതയെ സുഹൃത്ത് ശങ്കറിനുണ്ണിയെയും ഭാര്യ ദേവുവിനെയും ഏൽപ്പിച്ച് പാരീസിലേക്ക് പോയതാണ് ഹരിദാസ് എന്ന ആ പിതാവ്. സംഗീതജ്ഞരാണ് സഹോദര സ്ഥാനീയരായ ആ സുഹൃത്തുക്കൾ. ശൈശവത്തിൽ തന്നെ ഹരിദാസിന്റെ മകൾ മരണപ്പെടുകയാണ്. എന്നാൽ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച സ്വന്തം മകളെ ശങ്കരനുണ്ണിയും ദേവുവും ഹരിദാസിന്റെ മകളായി വളർത്തുകയാണ്. 16 ശേഷം ഹരിദാസ് ആ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. മുരളി അവതരിപ്പിച്ച ശങ്കരനുണ്ണി എന്ന പിതാവ് നേരിടുന്ന ധർമ്മസങ്കടങ്ങളുടെ കഥയാണ് താലോലം. ശങ്കരനുണ്ണി എന്ന കഥാപാത്രം പ്രേക്ഷക ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കുകയും ചെയ്യും. സുരേഷ് ഗോപിയുടെ മൃദുവേഷങ്ങൾ ഇനിയും ധാരാളമുണ്ട്. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ആലപ്പി അഷ്റഫ് ചിത്രം, മിണ്ടാപ്പുച്ചയ്ക്ക് കല്യാണം, ഐ വി ശശി ഒരുക്കിയ അക്ഷരത്തെറ്റ്, അനുഭൂതി, ജി എസ് വിജയന്റെ സാഫല്യം, റാഫി മെക്കാട്ടിൻ ടീം ഒരുക്കിയ തെങ്കാശിപ്പട്ടണം എന്നീ ചിത്രങ്ങളിലൊക്കെ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രം

0: പത്രങ്ങൾ ഹൃദയശുദ്ധിയുള്ളവയാണ്. ചിലതൊക്കെ ജീവിതത്തിൽ വീഴ്ചകൾ പറ്റുന്നവയുമാണ്. അക്ഷരത്തെറ്റിലെ പ്രകാശെന്ന വേഷം ഉദാഹരണം. അയാൾ വിവാഹബന്ധത്തിലെ വിശ്വസ്തതയിൽ വീഴ്ചകൾ പറ്റിയയാളാണ്. മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണത്തിലെ കുമാറാകട്ടെ പ്രണയിനിയെ സ്വന്തമാക്കാൻ ആത്മാർത്ഥ ശ്രമങ്ങൾ നടത്തുന്ന യുവാവാണ്. സാഫല്യത്തിൽ സ്നേഹസമ്പന്നനായ വളർത്തുപിതാവാണ്. മാധവ് രാമദാസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന മെഡിക്കൽ സർവൈവൽ ത്രില്ലറായ അപ്പോത്തിക്കരി ഓർത്തിരിക്കേണ്ടതും പ്രമേയ തീവ്രതയ്ക്കൊപ്പം സുരേഷ് ഗോപി അവതരിപ്പിച്ച ഡോക്ടർ വിജയ് നമ്പ്യാർ എന്ന കഥാപാത്രം വഴി കൂടിയുമാണ്. ഒപ്പം ജയസൂര്യ മനോഹരമാക്കിയ സുബിൻ ജോസഫ് എന്ന വേഷവും. 2020 പുറത്തുവന്ന വരനെ ആവശ്യമുണ്ട് എന്ന അനൂപ് സത്യൻ ചിത്രത്തിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രം അദ്ദേഹത്തിന്റെ രണ്ടാം വരവിന് തുടക്കം കുറിച്ച ആ കഥാപാത്രം നാം ഈ അധ്യായത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തി പോകേണ്ടത് തന്നെയാണ്. ഉള്ളിലേറെ ആർദ്രത പുലർത്തിപ്പോരുന്ന വെമ്പുന്ന മനസ്സുള്ള തുറന്നു സംസാരിക്കാൻ വിങ്ങിപ്പൊട്ടുന്ന ഒരു സാധു മധ്യവയസ്കൻ മേജർ ഉണ്ണികൃഷ്ണൻ.
1: ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു. യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു റിട്ടേൺ ടിക്കറ്റ് അല്ലേ? മടങ്ങി വരാനൊരു വീടോ പോയ വിശേഷങ്ങളൊക്കെ പറയാൻ ഒരാളോ ഇല്ലെങ്കിൽ ഇതിലൊന്നും ഒരർത്ഥവുമില്ല. ഇടയ്ക്കൊക്കെ സ്വന്തം വീട്ടിലേക്കൊരു യാത്ര പോകാമായിരുന്നു. ട്രാവൽ എ ലോട്ട്, ബട്ട് വൺസ് ഇൻ എ വൈൽ ട്രാവൽ ബാക്ക് ടു യുവർ റൂട്ട്സ്.
0: കൂടുതൽ വേഷങ്ങൾ ഏറെ മനോഹരമാക്കാൻ സുരേഷ് ഗോപിക്ക് ഇനിയും കഴിയട്ടെ. നന്ദി, നമസ്കാരം.
2: സിഗ്നേച്ചർ
3: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
2: നിർവഹണം നിഖിൽ എബ്രഹാം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം ട്രോളിംഗ് നിരോധനകാല മത്സ്യത്തൊഴിലാളി വിശേഷങ്ങൾ പ്രത്യേക പരിപാടി 1-ാം ഭാഗം. നിർവഹണം രാഹുൽ ദേവ് ആർ കെ.
1: നമസ്കാരം.
2: ചേട്ടന്റെ പേരെന്താ?
1: എന്റെ പേര് ലൂയിസ്.
2: ചേട്ടാ, എങ്ങനെ പാരമ്പര്യമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നതാണ്?
1: പാരമ്പര്യം, ഞാൻ എൻ്റെ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 9 വർഷത്തോളം മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഒരു വർഷം എന്താ തൊഴിലായിട്ട് വർക്ക് ചെയ്യുന്നത്.
2: ചേട്ടാ, ഇപ്പോൾ ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞില്ല, അത് അതിന് ചേട്ടൻ്റെ അഭിപ്രായം എന്താ?
1: ട്രോളിംഗ് നിരോധനം ഇത് നല്ലതാണ്, കാരണം ഈ സമയത്താണ് നമ്മൾ മത്സ്യങ്ങൾ മുട്ടയിടാനായിട്ട് കരയിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വൻകിട ബോട്ടുകൾ മിനി ഫിഷിംഗ് എന്ന് പറയും, അത് വലിയ നെറ്റിട്ട് അടിയിൽ വലിക്കുമ്പോൾ ഈ നമ്മുടെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ സമയങ്ങളിലങ്ങനെ വലിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മത്സ്യസമ്പത്ത് നിലനിൽക്കും.
2: ചേട്ടാ, അപ്പോൾ ഈ ട്രോളിംഗ് നിരോധനത്തിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ?
1: നമ്മളുടെ ഈ ചെറുകിട മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ സമയത്തുണ്ടായില്ല, കാരണം ഈ സമയത്താണ് അവർക്ക് കുറഞ്ഞ പണി കിട്ടുന്നത്, നമ്മളുടെ ഈ ചെറുകിട വള്ളക്കാർക്കാണ് കിട്ടുന്നത്. കാരണം ഈ വൻകിട ബോട്ടുകൾ പടിഞ്ഞാറ് വലിക്കുന്ന ഈ 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് കിടന്ന് വലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ തീരങ്ങളിലേക്ക് മത്സ്യങ്ങൾ വരാത്തത്. അപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ ബോട്ടുകാരെല്ലാം ട്രോളിങ്ങായി കരയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യങ്ങൾ പടിഞ്ഞാറ് കരയിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇവിടെ ഉള്ള ചെറുകിട വള്ളങ്ങൾക്ക് പണികളുടെ സമയമാണ്, ഞങ്ങൾ അതിനെ സീസൺ പണി എന്നാണ് പറയുന്നത്. 45 ദിവസം ഞങ്ങൾക്ക് സീസൺ പണിയാണ്. അപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടുന്ന മാസമാണ് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ വരെ.
2: എന്നിട്ട് ഈ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ വക എന്തെങ്കിലും സഹായം തന്നിട്ടുണ്ടോ?
1: നമുക്ക് ഈ സമയത്ത് ഗവൺമെൻറ് കയ്യിൽ നിന്ന് അങ്ങനെ സഹായങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ട്രോളിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഈ കാലവർഷക്കെടുതി വരുമ്പോൾ ഞങ്ങൾക്ക് പണിക്ക് പോകാറില്ല. പക്ഷേ അതിനുള്ള ആനുകൂല്യങ്ങൾ മുൻപത്തെ സർക്കാർ ഒരു പണിക്ക് പോകാത്ത ദിവസങ്ങളിൽ 200 രൂപ വെച്ചിട്ട് കഴിഞ്ഞ വർഷം തന്നിരുന്നു. അതിന് മുന്നേന്നും ഇല്ല, ഇപ്പോഴും ഇല്ല.
2: ചേട്ടാ, കഴിഞ്ഞ വർഷം ട്രോളിങ് എന്തായാലും ഉണ്ടായിരുന്നല്ലോ, അതും വെച്ച് നോക്കുമ്പോൾ മത്സ്യം കൂടിയിട്ടുണ്ടെന്നാണോ അതോ കുറഞ്ഞാണോ അഭിപ്രായം?
1: മത്സ്യത്തിൻ്റെ ലഭ്യത കുറവ് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ട്രോളിങ്ങിൽ നമുക്ക് മത്സ്യം കിട്ടിയത് ജൂലൈ പകുതിയോടെയാണ്. ഇതിപ്പോൾ ജൂൺ ആയതേ ഉള്ളൂ, ജൂൺ പകുതി ആയിട്ടേ ഉള്ളൂ. ഈ മാസം അവസാനം മീനിൻ്റെ ലഭ്യത കൂടുതലായിട്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാത്തരം മത്സ്യങ്ങൾ കിട്ടി, ഇവിടെ കുറഞ്ഞ അളവിലാണെങ്കിലും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നന്നായിട്ട് മഴ കൂടി അടിക്കുകയാണെങ്കിൽ, മഴ നന്നായിട്ട് കടലിൽ പെയ്യുകയാണെങ്കിൽ പണി നടക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്.
2: ചിലപ്പം മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയാ, എത്ര ദിവസമാണോ അതോ മണിക്കൂറുകളാണോ?
1: ഇവിടെ ഇവിടെ പോകുന്നത് വെളുപ്പിനെ 5 മണിയാകുമ്പോഴാണ് പോകുന്നത്. അന്നന്ന് തന്നെ കയറും. അതായത് മീനിൻ്റെ ലഭ്യത അനുസരിച്ചാണ്. ചിലപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ മീൻ കാണും, അധികം ദൂരെയൊന്നും ആയിരിക്കില്ല മീൻ, അപ്പോൾ പെട്ടെന്ന് കയറും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇപ്പോൾ നമ്മളുടെ കാലാവസ്ഥ അറിയാലോ, ഈ സമയത്തെന്ന് പറഞ്ഞാൽ കാറ്റും കോളൊക്കെ വരുന്ന ഒരു സമയം, കാറ്റും കോളൊക്കെ വന്നാൽ പെട്ടെന്ന് കയറും, വല അടിക്കാൻ പറ്റില്ല. അതേസമയം ഇല്ലാത്ത അവസരങ്ങളിലാണെങ്കിൽ ഒരു മാക്സിമം ഒരു 12:30-3 മണി വരെയൊക്കെ നമ്മൾ നോക്കും, എന്നിട്ടാണ് പിന്നെ കയറുന്നത്. ചിലപ്പോൾ ഒന്നും കിട്ടാതെ വരും, ചിലപ്പോൾ മീൻ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അത് ഈ ഏറ്റവറക്കമൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഇരിക്കും.
3: നമസ്കാരം.
2: ചേട്ടൻ്റെ പേരെന്താ?
3: എൻ്റെ പേര് പൊന്നാനെന്ന് വിളിക്കും.
2: ചേട്ടൻ ഇവിടെ പാരമ്പര്യമായിട്ട് മത്സ്യത്തൊഴിലാളിയാണോ?
3: ആ, മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഞാനിപ്പോൾ ഇവിടത്തെ ഈ ഒരു തൊഴിലാളിയായിട്ട് നിൽക്കണ, അനുബന്ധ തൊഴിലാളിയായിട്ട് ഇവിടെ നിൽക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറവ് വന്നിരിക്കുന്നതിന് പ്രധാന കാരണം എന്താണെന്നറിയാം? മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ മുട്ടയിടുന്ന ഒരു അവസരമാണ്. അതായത് മറ്റു മത്സ്യങ്ങൾ, അയിരജാള എന്നുള്ളതല്ല, മറ്റു മത്സ്യങ്ങൾ, അതിൻ്റെ ലഭ്യത ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ ഈ മിനി ഫിഷിംഗ് എന്നും പറഞ്ഞ് ചെറിയ അറ്റത്ത് ഫിഷ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ആ ഫിഷ് ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മത്സ്യത്തിൻ്റെ ഈ മേഖല ശൂന്യമായി പോകാൻ പോകുന്നൊരു രീതിയിലേക്ക് വരികയാണ്. അതിന് വേണ്ടപ്പെട്ട അധികാരികൾ, മത്സ്യപ്പെട്ട മേഖലയിലുള്ള വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ല എങ്കിൽ പൂർണ്ണമായിട്ടും മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലേക്ക് പോകും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ.
2: അപ്പോൾ ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞാൽ അത് നല്ല
3: നിരോധനം എന്ന് പറഞ്ഞാൽ ഇത് നല്ലതാണ്. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് വെച്ചെന്നാൽ അത് മത്സ്യങ്ങൾ മുട്ടയിടുന്ന പല വിധത്തിലാണ്. വേളൂരി മറ്റുള്ള പൊടിത്തരങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് ഇത് ഈ ചെറിയ വള്ളങ്ങൾ കിടന്ന് ഫിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ കല്ലിൻ്റെ അരികിൽ അരികത്ത് വന്നിരുന്നാണ് ഈ മുട്ടകൾ വിരിയിക്കുന്നത്. ആ സമയത്താണ് അതിനെ നശിപ്പിച്ച് കളയുന്നത്. അത് നശിപ്പിച്ച് കളഞ്ഞിട്ടും പിന്നെ പറഞ്ഞ് ഞങ്ങൾ നിത്യദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ ആദ്യം തന്നെ ഇത് ബോധവൽക്കരിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം അത് കൂടാതെ ഉണ്ട്. ഈ ട്രോളിംഗ് നിരോധനം

0: മേഖല വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമാണ്. ആ സമയത്ത് നമുക്ക് മത്സ്യം ലഭിക്കുന്നെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവുമെങ്കിൽ അത് അതിനേക്കാൾ ഉപരിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നിരോധനം അതും വേണം. ഇതിനൊരു തീരുമാനം ഈ വേണ്ടപ്പെട്ട അധികാരികളുടെ നിങ്ങൾ അറിയിക്കുക, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക, കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ.
1: എൻ്റെ ഇപ്പോൾ ട്രോളിങ് എത്ര ദിവസം നീണ്ടു നിൽക്കണമെന്നാണ് അഭിപ്രായം?
0: ട്രോളിങ് നിരോധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 3 മാസം നീണ്ടു നിന്നാൽ അത്രയും നല്ലതാണ്. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഓഗസ്റ്റ് പൂർണ്ണമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ 3 മാസം നിരോധനം കൊണ്ട് മത്സ്യമേഖല ശരിക്കും ഒരു ഇതിലേക്ക് വരും. അത് അപ്പോഴത്തേക്കും അതിനൊരു സാമ്പത്തിക മേഖലയിലേക്ക് ഈ മത്സ്യത്തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു വഞ്ചതയാണ്. ഇത് ഈ ചെറിയ വള്ളത്തിൽ ഫിഷ് ചെയ്യുന്നത് ഇവർ തന്നെ ഇരിക്കുന്ന കൊമ്പ് വെട്ടി മറിക്കുന്ന ഒരു സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. അതായത് ഒരു മരത്തിൽ കയറിയിട്ട് തന്നെത്താനെ കൊമ്പ് വെട്ടി മുറിച്ച് താഴെടുന്നതിന് തുല്യമാണ് ആ പ്രവൃത്തി. തൽക്കാല ആശ്വാസമാണെങ്കിൽ പോലും അതുകൊണ്ട് ഒത്തിരി മത്സ്യക്കുഞ്ഞുങ്ങൾ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുക. നിങ്ങളിതിനെപ്പറ്റി പഠിക്കുക, മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക, ഇതിനായിട്ട് നിങ്ങൾ ഒരുങ്ങുക. ഇത്രമാത്രമേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഈ മത്സ്യബെഡ് മേഖലയെന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ആ സ്കീമിലേക്ക് ഇത് ശ്രദ്ധ ചെലുത്തിയിട്ട് ഇതിനൊരു പരിഹാരം കാണുക. അല്ലാണ്ട് വേറെ എനിക്കൊന്നും പറയാനില്ല.
1: പിന്നെ ഈ സമയത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വീട്ടിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ?
0: സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മത്സ്യമേഖല ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടിരിക്കുമ്പോൾ മത്സ്യം ഇങ്ങനെ ശൂന്യമായിക്കൊണ്ടിരിക്കും. അതിൻ്റെതായ നിത്യ ദാരിദ്ര്യത്തിലേക്ക് ഇവർ പോകും. അതുകൂടാണ്ട് ഇപ്പോൾ എണ്ണ വില വർധനവും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ. എണ്ണ വില വർധനവ് വന്നു കഴിഞ്ഞാൽ 140 രൂപയൊക്കെ ഇപ്പോൾ എണ്ണക്കെ ഉണ്ട്. അപ്പോൾ ഈ 100, 200, 300, 300 ലിറ്റർ എണ്ണയ്ക്കാണ് കൊണ്ടുപോകണം. ഇതൊരു ദിവസം പോയി ഓടി മത്സ്യ ലഭ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് പോകാൻ നേരത്ത് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും. അത്രയേ ഉള്ളൂ.
1: പിന്നെ ഏട്ടപ്പോൾ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ മത്സ്യം കൂടിയിട്ടുണ്ട് എന്നാണോ അതോ കുറഞ്ഞതാണെന്നോ അഭിപ്രായം? ഈ ട്രോളിങ് കഴിഞ്ഞിട്ടുള്ളതിൽ
0: മത്സ്യം ചാലയുടെ ലഭ്യത ഇത്തിരി കൂടുതലായിരുന്നു, അല്ലാതെ വേറെ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല.
1: മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മത്സ്യം കുറവ് തന്നെയാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്.
0: മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ മത്സ്യം കുറവാണ്. എങ്കിൽ തന്നെ ചാളക്ക് ഇത്തിരി ലഭ്യത നേരത്തെ കഴിഞ്ഞ ഈ ട്രോളിങ് നിരോധനത്തിന് ശേഷമായിട്ട് അല്പം മത്സ്യം കൂടുതലായിരുന്നു. അത് ചാള തന്നെ, വേറെയുള്ള മത്സ്യങ്ങളൊന്നും അങ്ങനെ ലഭ്യത ഉണ്ടായിട്ടില്ല.
1: നമസ്കാരം ചേട്ടാ.
2: നമസ്കാരം.
1: ചേട്ടൻ്റെ പേരെന്താ?
2: ബാബു.
1: ചേട്ടൻ പാരമ്പര്യമായിട്ട് ഫിഷിങ്ങിൽ വന്നതാണോ?
2: ആ, മത്സ്യത്തിലൂടെ തന്നെ.
1: ചേട്ടാ ഈ ട്രോളിങ് നിരോധനം എന്ന് പറയുന്നില്ലേ, അതിനെ ചേട്ടൻ്റെ അഭിപ്രായം എന്താ?
2: ട്രോളിങ് നിരോധനം കണ്ട് കടലിൽ ഒരു സാധനം തന്നെ ഇല്ല.
1: ട്രോളിങ് നിരോധനം വേണമെന്നാണോ അതോ?
2: നിരോധനം വേണം.
1: എന്തുകൊണ്ട് അങ്ങനെ വേണമെന്ന് പറയുന്നത്?
2: അതുകൊണ്ട് ഈ ചെറിയ ചെറിയ മത്സ്യങ്ങൾ പിടിച്ച് നശിപ്പിക്കണേന്.
1: കഴിഞ്ഞ വർഷം ട്രോളിങ് ഉണ്ടായിരുന്നല്ലോ, അതിന് ശേഷം മീന് കൂടുതലാണോ, വർദ്ധിച്ചിരിക്കുകയാണോ അതോ കുറഞ്ഞിരിക്കുകയാണോ?
2: കുറഞ്ഞേക്കെ.
1: ഈ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ?
2: ഇല്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല.
1: ചേട്ടൻ്റെ വീട്ടിൽ ഫിനാൻഷ്യലി സാമ്പത്തികപരമായിട്ട് ഈ സമയത്ത് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ?
2: ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ.
1: അപ്പോൾ അതിന്
2: പണിക്ക് പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. ആ പണി ഇപ്പോൾ സർക്കാർ ഇപ്പം പറഞ്ഞത് എന്തൊരു കാറ്റാകോളം വരുമ്പോൾ തന്നെ പോകണമെന്നാണ് പറഞ്ഞത്. പിന്നെ പോകാതെ മത്സ്യത്തോളം പിന്നെ എങ്ങനെ ജീവിക്കും? അതാരും ചോദിക്കാറില്ല. പക്ഷേ സർക്കാർ ജോലിക്കാരിക്കണ 2 ദിവസം ജോലി എന്താ അവർക്ക് അതിൻ്റെ എന്തുവരെയും കൊടുക്കും. നമുക്ക് ഒരു എന്തുമില്ല.
1: ട്രോളിങ് മെയിനായി ബാധിക്കുന്ന ചെറിയ ബോട്ടിൽ പോകുന്നവർക്കാണോ അതോ വലുതിൽ വലുതായിട്ട് പോകുന്നവർക്കാണോ?
2: നമ്മളെ ചെറിയ വള്ളക്കാരിക്കാം.
1: അതെന്താ അങ്ങനെ?
2: ഈ കരവശം തന്നെ വന്ന മത്സ്യങ്ങളാണ് ഈ പിടിച്ച് നശിപ്പിച്ച് കളയണത്. അത് പിന്നെ വളർന്നു വന്നിട്ടാണ് നമുക്ക് അറ്റം തന്നെ കിട്ടണം. അതിപ്പോൾ കിട്ടുന്നില്ല.
3: നമസ്കാരം.
1: ചേട്ടൻ്റെ പേരെന്താ?
3: എൻ്റെ പേര് ഷിജി തൈല്, കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ്.
1: ചേട്ടൻ മത്സ്യത്തൊഴിലാളിയാണോ അത് പാരമ്പര്യമായിട്ട്?
3: ഞാൻ പാരമ്പര്യമായിട്ട് മത്സ്യത്തൊഴിലാളിയാണ്.
1: ചേട്ടൻ ഇപ്പോൾ ട്രോളിങ് നിരോധനം എന്ന് പറയുന്നില്ല, അതിനെ ചേട്ടൻ്റെ അഭിപ്രായം എന്താ?
3: ശരിക്കും പറയാനാണെങ്കിൽ ട്രോളിങ് നിരോധനത്തിൻ്റെ സമയം പോരാ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സർക്കാർ, അതായത് കഴിഞ്ഞ പിണറായി സർക്കാർ 10 വർഷം ഭരിച്ചതിൽ ആദ്യം മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് മിനിസ്റ്റർ പറഞ്ഞത് ട്രോളിങ് നിരോധനത്തിൻ്റെ സമയം വർദ്ധിപ്പിക്കുമെന്ന്. അത് 52 ദിവസത്തിലേക്കാക്കി ചുരുക്കിയിരിക്കുകയാണ്. നമ്മളാവശ്യപ്പെടുന്നത്, സംഘടന ആവശ്യപ്പെടുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അത് പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മീനുകൾ മുട്ടയിടുന്ന കാലം. ആ സമയത്ത് ട്രോളിങ് പാടില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി സംഘടനയായ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ഒരു മുദ്രാവാക്യം കൂടിയായിരുന്നു അത്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ സമയം പോരാ, 90 ദിവസത്തേക്ക് ട്രോളിങ് നിരോധനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കടലിൽ മത്സ്യലഭ്യത വർദ്ധിക്കും, അതിനുള്ള സാധ്യത കൂടുതലാണ്.
1: കഴിഞ്ഞ വർഷം മത്സ്യം വർദ്ധിച്ചിട്ടുണ്ടോ, എന്താണ് അഭിപ്രായം?
3: മത്സ്യ

0: ഉണ്ടായിട്ടുണ്ട്. കാരണം ചാള കൂടുതലായിട്ട് കിട്ടിയ ഒരു വർഷത്തിന്റെ ഒരു ഇത് കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചാള കൂടുതലായിട്ട് കിട്ടി. അപ്പോൾ മറ്റു മത്സ്യങ്ങൾക്ക്, മറ്റു ഇതര മത്സ്യങ്ങൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പറയാനാണെങ്കിൽ പരവ, ആവോലി, അതുപോലുള്ള കരയിൽ കിട്ടുന്ന ഈ മുള്ളൻ പോലുള്ളത്, പിന്നെ ഈ കുട്ടൻ, പല്ലിമീൻ, ഈ മീനുകൾ വളരെയേറെ പണ്ട് മൺസൂൺ കാലങ്ങളിൽ ധാരാളം ലഭിച്ചിരുന്നതാണ്. ഇന്ന് ആ സാധനങ്ങൾക്ക് വംശനാശം ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞെന്നാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിലും മാത്രമല്ല മത്സ്യ പ്രജനനം നടക്കുന്നത്, മറ്റു മാസങ്ങളൊക്കെ ഉണ്ട്. ശാസ്ത്രീയമായി ശരിക്കും പറഞ്ഞെന്നാൽ അത് കണ്ടുപിടിച്ചുകൊണ്ട് ശരിക്കും ട്രോൾ നെറ്റുകൾ തീരക്കടലിലേക്ക് വരുന്ന ആ സംവിധാനം, ഒരു 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് ട്രോൾ നെറ്റ് വലിക്കാനുള്ളത്. പക്ഷേ ഇവിടെ അവർ വള്ളങ്ങൾ കരക്കേറി കഴിയുമ്പോൾ കരക്കിറങ്ങി വന്ന് കരവലി നടത്തുകയും പെലാജിക് പോലുള്ള പേർ ട്രോളിങ് പോലുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ട് കടലിനെ യഥേഷ്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൺ കണക്ക് ഈ മത്സ്യ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുപോയി ഇവരുടെ ഗോഡൗണിൽ കൊണ്ടുപോയി കയറ്റി ഇത് ഈ കോഴിത്തീറ്റക്കും പൊടിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊക്കെ വളത്തിനും അങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ ശരിക്കും ട്രോൾ നെറ്റ് കൊണ്ട് ശരിക്കും കടലിൽ ഭയങ്കര നാശം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും അതിനെ ഉപേക്ഷിച്ചുകളണമെന്നല്ല, കാരണം കോടികൾ മുടക്കി മുതലാളികൾ ഇറക്കിയിരിക്കുന്നതാണ്. അതല്ല, അതിന് പരിധി വരുത്തിയിട്ട് നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനെ തടയിടണം. കാരണം കരയിലേക്ക് അവർ വരാതെയും മീനുകൾ മുട്ടയിടുന്നത് കരയിലാണ്, പ്രജനനം നടക്കുന്ന കരയിലാണ്. ആ കരയിൽ പ്രജനനം നടക്കുന്ന ആ സമയങ്ങളിൽ ട്രോൾ നെറ്റ് പോലുള്ള എന്തോ മിനി ട്രോൾ പോലുള്ളതുമായ ചെറിയ ട്രോൾ നെറ്റുകൾ തീരക്കടലിൽ വലിക്കുന്ന ആ സംവിധാനം എടുത്തു കളയണമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.
1: ട്രോളിങ് നിരോധിച്ച സമയത്ത് മിക്ക ആൾക്കാർക്കും അത് മീൻ കിട്ടായകയാവുക അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ? ആ സമയത്ത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ?
0: ട്രോളിങ് നിരോധനം എന്ന് പറയുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് ആ ട്രോളിങ് നിരോധനത്തിൻ്റെ പരിധിയിൽ പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ സമയത്ത് ഇവിടെ നിന്ന് പരമ്പരാഗത വള്ളങ്ങൾ പണിക്ക് പോകുന്നത്. ട്രോൾ നെറ്റ് ബോട്ട്, പേഴ്സിൻ ബോട്ട്, ഗിൽ നെറ്റ് ബോട്ട് ഇതുപോലുള്ള ബോട്ട് സംവിധാനമുള്ള, ഇൻബോർഡ് സംവിധാനമുള്ള, അപ്പോൾ ചോദിക്കും ഇൻബോർഡ് വള്ളങ്ങൾ പോകുന്നുണ്ട്, കൊമ്പുള്ള ഇൻബോർഡ് വള്ളങ്ങൾ പോകുന്നുണ്ട്. അവരെ പരമ്പരാഗതത്തിൻ്റെ ഒരു കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ടാണ് അവർ പോകുന്നത്, പരമ്പരാഗത തൊഴിലാളികൾ എന്നുള്ളതിൻ്റെ. അപ്പോൾ ട്രോൾ നെറ്റും പേഴ്സിനും ഗിൽനെറ്റിനും മാത്രമാണ് ഈ നിരോധന കാലത്ത് പോകാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ. അതിൽ കൂടുതലും ഗിൽനെറ്റിലും ട്രോൾ നെറ്റിലും ഒക്കെ കൂടുതൽ പോകുന്നത് പേഴ്സിനിൽ മാത്രമാണ് നമ്മുടെ ഇവിടുന്ന് നാട്ടുകാർ കൂടുതൽ പോകുന്നത്. ബാക്കിയെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ വന്ന് പോകുന്നത്.
1: ശരിക്കും ബാധിക്കുന്ന ആർക്കാണ്?
0: ശരിക്കും ബാധിക്കുന്നത് അവരെയാണ്. നമുക്ക് ആ സമയത്ത് വലിയ ഇതില്ല. പിന്നെ നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം വന്നു കഴിയുമ്പോൾ സർക്കാർ അതിൻ്റെ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാൻ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വാൻ ചെയ്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ ശരിക്കും ഈ 52 ദിവസം ട്രോളിങ് നിരോധനം ഉണ്ടെങ്കിലും ഒരു 30 ദിവസമൊക്കെ നമുക്ക് ഈ കാലയളവിൽ കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എല്ലാം ഈ കാലാവസ്ഥയുടെ ഇതിൽ തള്ളിപ്പോവും.
1: പിന്നെ ഈ സമയത്ത് സർക്കാരിൻ്റെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇതിന് മുന്നേ വർഷം?
0: കഴിഞ്ഞതിൻ്റെ മുന്നേ വർഷം 200 രൂപ വെച്ച് ഒരു തൊഴിലാളിക്കൊന്നും പറഞ്ഞിട്ട് ഇട്ടിട്ട് 1000 രൂപ അക്കൗണ്ടിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഒരു ഇതും വന്നിട്ടില്ല.
1: എന്താ കഴിഞ്ഞ വർഷം ട്രോളിങ് കഴിഞ്ഞതിന് ശേഷം മീൻ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അഭിപ്രായം? എന്താണ്
0: ചാളയുടെ ഇതിൽ ലഭ്യതയിൽ കഴിഞ്ഞതിൻ്റെ മുൻ വർഷത്തെക്കാളും കഴിഞ്ഞ വർഷം നമുക്ക് ലഭ്യത കൂടുതലായിരുന്നു. ചാള മാത്രം, മറ്റു മീനുകളപ്പോൾ ഇല്ല, ചാള മാത്രമേ ഉണ്ടായുള്ളൂ.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രത്യേക പരിപാടി ട്രോളിംഗ് നിരോധനകാല മത്സ്യത്തൊഴിലാളി വിശേഷങ്ങൾ 1-ാം ഭാഗം. നിർവഹണം രാഹുൽ ദേവ് RK.
3: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ആർദ്ര ഷാജി, എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അധ്യാപികയാണ്. June 29 നമ്മൾ ദേശീയ സ്റ്റാറ്റിസ്റ്റിക് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വളർച്ചയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയ PC മെഹലനോബിസ് എന്ന മഹാനായ വ്യക്തിയുടെ ജന്മദിനമാണ് June 29. സോ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ June 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ അമ്മമാർ രാവിലെ അരിക്കലത്തിൽ കഞ്ഞി വേവുന്നുണ്ടോ എന്ന് നോക്കുന്നത് മുതൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നടത്തുന്ന ഓൺലൈൻ ഷോപ്പിംഗ് വരെ സ്റ്റാറ്റിസ്റ്റിക്സിലാണ് എന്നതാണ് വസ്തുത. ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ അതിഥിയായി എത്തുന്നത് കേരളത്തിലെ പ്രമുഖ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം പ്രൊഫസറും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ KK ജോസ് സാറാണ്. കേരള സർവകലാശാലയിൽ

0: നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒന്നാം റാങ്കോടുകൂടി എം എസ് സി നേടി ഇദ്ദേഹം. 1995 ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി നേടി. 4 പതിറ്റാണ്ടിലേറെ നീണ്ടു നിന്ന അധ്യാപന ഗവേഷണ ജീവിതത്തിൽ അദ്ദേഹം നിരവധി തലമുറകളെ വാർത്തെടുത്തിട്ടുണ്ട്. നിലവിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും സ്കൂൾ ഓഫ് ഡാറ്റ അനലറ്റിക്സിന്റെയും ഓണററി ഡയറക്ടറാണ്. 150 ഗവേഷണ പ്രബന്ധങ്ങളും 5 ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വില്ലി, സ്പ്രിംഗ്, എൽസ്വിയ, ഐ ട്രിപ്ലി തുടങ്ങിയ ലോക പ്രശസ്ത ജേണലുകളിൽ ഇടം നേടിയിട്ടുണ്ട്. പോർച്ചുഗൽ, നെതർലൻഡ്സ്, യു കെ, സിംഗപ്പൂർ, കുവൈത്ത്, ചൈന തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രഭാഷണങ്ങളും അക്കാദമിക് സേവനങ്ങളും നടത്തിയിട്ടുണ്ട്. അന്തർദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗവും റോയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സൊസൈറ്റിയുടെ ഫെലോയും കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ കെ കെ ജോസറിന് നമ്മളുടെ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സർ, വെൽക്കം. ഒരു സാധാരണ വിദ്യാർത്ഥിയിൽ നിന്ന് ഇത്ര വലിയ അക്കാദമിക്കിനായി മാറിയ ജേണിയെ സർ എങ്ങനെയാണ് കാണുന്നത്?
1: ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. മാതാപിതാക്കന്മാര് അങ്ങനെ വലിയ വിദ്യാ സമ്പന്നരൊന്നുമല്ലേ, 4 വരെയൊക്കെ പഠിച്ചവരായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ വളരെ നല്ല നിലയിലെത്തുവാനായിട്ട് സാധിച്ചു. ഞാനും കൃഷിപ്പണികളിലൊക്കെ അവരെ സഹായിക്കുമായിരുന്നു. കഠിനാധ്വാനം എനിക്ക് ജീവിതത്തിൽ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന ഒന്നാണ്. കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ തീർച്ചയായിട്ടും അതായിരിക്കും അതിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിലാണ് എം എസ് സി പാസ്സായത്. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പി എച്ച് ഡി ഗവേഷണം പ്രൊഫസർ ആർ എൻ പിള്ളയുടെ കീഴിൽ നടത്തിയത്. അതിലൊക്കെ എൻ്റെ എല്ലാ അധ്യാപകരുടെയും അനുഗ്രഹങ്ങൾ എനിക്ക് വളരെയധികമായിട്ട് ലഭിച്ചു എന്ന് പറയുന്നതിന് സന്തോഷമേ ഉള്ളൂ. പാലാ സെന്റ് തോമസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസറായിരുന്ന വളരെ പ്രശസ്തനായ പ്രൊഫസർ കെ രാമകൃഷ്ണപിള്ള സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഞാനെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 1980 തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ ഒരു 6 ജോലി ചെയ്തു. അതിനുശേഷമാണ് പാലാ സെന്റ് തോമസ് കോളേജിൽ അധ്യാപകനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനായിട്ട് ചേർന്നത്. പാലാ സെന്റ് തോമസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ള 1959 കേരള യൂണിവേഴ്സിറ്റിയിലെ 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിന് ശേഷം 1959 സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി കോഴ്സ് തുടങ്ങിയ കോളേജാണ്. അവിടെ അധ്യാപകനായി കിട്ടിയ അവസരം തന്നെ ഒരു ദൈവനിയമമായിട്ട് ഞാൻ കരുതുന്നു. പിന്നീട് എനിക്ക് അതുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലാണ് ഞാൻ ആദ്യം മുതൽ തന്നെ പഠിപ്പിച്ചിരുന്നതെന്ന് എനിക്ക് പറയാം. അതൊരു ഇപ്പോൾ 46 അങ്ങനെ ഉള്ള അധ്യാപനം തുടരുന്നത്.
0: നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനോട് അല്ലെങ്കിൽ കണക്കിനോടോ ഈ സംഖ്യകളോടൊക്കെ ഒരു പ്രത്യേക താല്പര്യം സാറിന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് എത്തിയിട്ടുള്ളായിരുന്നത്?
1: ആ തീർച്ചയായിട്ടും ഉണ്ട്. 1 മുതലേ കണക്കിന് 100 കിട്ടുന്നു. പഴയ കാലത്ത് നാട്ടുകാർ ഈ നമ്മളെ സ്ലേറ്റും പിടിച്ചുകൊണ്ട് പോരുമ്പോ തന്നെ ഈ പല അമ്മമാരും ഈ പരീക്ഷാ ദിവസങ്ങളിൽ വഴിയിൽ ഇറങ്ങി നോക്കി നിൽക്കും, നിനക്കത്ര കിട്ടിയിടാം, നിനക്കത്ര കിട്ടാം. കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് അവര് മിഠായികളോ പലഹാരങ്ങളോ ഒക്കെ തരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കൊച്ചുനാൾ തൊട്ട് ആ ഒരു പ്രോത്സാഹനം എനിക്ക് വളരെയധികമായിട്ട് ലഭിച്ചു എന്ന് പറയാം. പിന്നെ അത് ഉയർന്ന ലെവലിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ കൊറളിങ്ങാട് ദേവമാതാ കോളേജിലായിരുന്നു പഠിച്ചത്. അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരെ എന്നോട് അവിടെ എന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വിളിച്ച ഒരു പ്രൊഫസർ എൻ കെ തോമസ് എന്ന് പറയുന്ന സാറാണ്. സാർ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ജോസ് സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സിക്ക് പോകണം കേട്ടോ, പെട്ടെന്ന് ജോലി കിട്ടുന്നതാണ്. റിസർവ് ബാങ്കിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിൽ ജോലി കിട്ടും, അതല്ലെങ്കിൽ നല്ലൊരു അധ്യാപകനായാൽ മതി, റിസർച്ച് ഒക്കെ ചെയ്ത് പി എച്ച് ഡി ഒക്കെ എടുത്ത് നല്ലൊരു അധ്യാപകനായ മതി. ഏറ്റവും നല്ല വിഷയമാണ്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സുകാർ കൈകാര്യം ചെയ്യുന്നതെന്ന് എപ്പോഴും ഈ സാറ് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ടേ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഭാഗ്യത്തിന് ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിലാണ് ചെന്നത്. അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസറാണ് ഉണ്ടെന്ന് പറയുന്നത് പ്രൊഫസർ കെ രാമകൃഷ്ണപിള്ള സാറാണ്. കേരളം മുഴുവൻ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനും വാഗ്മിയും അല്പം ജ്യോതിഷ കാര്യങ്ങളിലൊക്കെ സമർത്ഥനുമായ സാറ് എന്നോട് അവിടെ ഞാൻ അധ്യാപകൻ വിദ്യാർത്ഥിയായിട്ട് ചേർന്നു. അത് കഴിഞ്ഞ് എനിക്ക് റിസർവ് ബാങ്കിൽ ജോലി കിട്ടുകയുണ്ടായി. റിസർവ് ബാങ്കിൽ ഇന്റർവ്യൂവിൽ ജോലി കിട്ടിയപ്പോ സാറ് പറഞ്ഞു, കോളേജിൽ അധ്യാപകനായിട്ട് 1980 ചേർന്നതിന് ശേഷമാണ് സാറിനോട് പറഞ്ഞു, ജോസ് ആലോചിച്ച് തീരുമാനിക്കുക, ഡൽഹി ബോംബെയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മണൽത്തരി ആയിരിക്കും, പാലായിൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. എന്റെ അധ്യാപകര് തന്നെ എല്ലാവരും തന്നെ മുതിർന്നവരായിരുന്നു, എന്നെക്കാളും 17 സർവീസുള്ള അധ്യാപകനായിരുന്നു എന്റെ തൊട്ട് സീനിയറായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് രാമകൃഷ്ണപിള്ള സാർ എപ്പോഴും എന്നോട് പറയായിരുന്നു, ജോസിന് 10-17 ഇവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആകാൻ ഇരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് നന്നായിട്ട് അധ്യാപനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് സാർ എപ്പോഴും തുടക്കകാലങ്ങളിൽ എന്നെ ഉപദേശിക്കുമായിരുന്നു. അത് തീർച്ചയായിട്ടും ഞാൻ സ്വീകരിച്ചു. എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആർ എൻ പിള്ള, കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഉണ്ടായിരുന്ന പ്രൊഫസർ ആർ എൻ പിള്ളയുടെ കീഴിൽ ഗവേഷണം നടത്തുന്നത്.

0: സാധിച്ചു. അതും ഏറ്റവും ഭംഗിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും അത് വഴി മുമ്പോട്ട് നീങ്ങുവാനും എനിക്ക് സാധിച്ചു.
1: 46 വർഷങ്ങൾ അത്ര ചെറിയ കാലയളവ് അല്ല, പക്ഷെ 25 PhD സ്റ്റുഡൻസ് ആണ് സാറിൽ നിന്നും PhD നേടിയിട്ടുള്ളത്. സെന്റ് തോമസ് കോളേജ് പാലായുടെ പ്രിൻസിപ്പൽ ആയിട്ടാണ് സാർ റിട്ടയർഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 46 വർഷങ്ങൾ അല്ലെങ്കിൽ 40 വർഷങ്ങളിലേറെ നീണ്ടു നിന്ന സാറിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ അഭിമാനം നൽകുന്ന ഒന്നാണ്. ഈ ടീച്ചിങ് ലൈഫ് സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
0: എന്റെ അധ്യാപക ജീവിതത്തെ പറ്റി എനിക്ക് വളരെയധികം അഭിമാനമാണുള്ളത്. കാരണം ഏതൊരു അധ്യാപകനെ പോലെ നമ്മുടെ വിദ്യാർത്ഥികളാണ് നമ്മുടെ സേവനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അംബാസഡേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ബഹുമുഖ പ്രതിഭകളായ വളരെ മികച്ച സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകരെയും വിദഗ്ധരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ രൂപം കൊടുക്കുവാനായിട്ടുള്ള ഭാഗ്യം ദൈവം നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എൻ്റെ ഒരു 25 ഉദ്യോഗസ്ഥർ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിൽ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഉയർന്ന പദവികളിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ പദവികളിലുള്ള 2 റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. ഒരാളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഉന്നതതലത്തിൽ ഉണ്ട്. ഇനി കൂടാതെ 25 ഉദ്യോഗസ്ഥർ വിവിധ തലങ്ങളായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽമാരായിട്ടും ഡയറക്ടർമാരായിട്ടും ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടും ജോയിന്റ് ഡയറക്ടറായിട്ടും ഒക്കെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ ഇപ്പോഴത്തെ ഒരു അഡീഷണൽ ഡയറക്ടർ ജനറലാണ് ഡോക്ടർ സുനിത ജേക്കബ് എന്ന് പറയുന്ന ആള്. സുനിതയുടെ ഒഫീഷ്യൽ നെയിം അങ്ങനെയാണെങ്കിലും സുനിത ഫാസ്കർ ISS. ഇന്നിപ്പോൾ അവര് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സാമ്പിൾ സർവേ ക്ക് നേതൃത്വം കൊടുക്കുന്ന ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷന്റെ അഡീഷണൽ ഡയറക്ടർ ജനറലാണ്. പല സെന്റ് തോമസ് കോളേജിൽ നിന്നും MSc ഫസ്റ്റ് റാങ്കോട് കൂടി പോയ ആളാണ്. അതുകൂടാതെ വേറെ നമുക്ക് കേരളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ ഗിരീഷ് തൃശ്ശൂരി സ്വദേശിയാണ്, പക്ഷേ ഞങ്ങൾ പല സെന്റ് തോമസ് കോളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ വർഷം കർണാടകത്തിന്റെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു മിസ്റ്റർ സജി ജോർജ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധിയായ വിദ്യാർത്ഥികള് നമുക്ക് ഇന്ത്യയിലെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണ നിർവഹണവുമായിട്ട് വന്ന അഡീഷണൽ ഡയറക്ടർ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ TK ജോസ് IAS ഇവിടെ നിന്നും MSc സ്റ്റാറ്റിസ്റ്റിക്സ് പാസ്സായ ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തന്നെ കേരളത്തിൽ. കുടുംബശ്രീ വഴിയാണ് നമുക്ക് കേരളത്തിൽ ദാരിദ്ര്യമില്ലാതായതും നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളെ ശാക്തീകരിച്ചതും ഇന്നിപ്പോ സ്ത്രീകൾക്ക് മാന്യമായ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പൊതു രംഗത്തേക്കൊക്കെ വരുവാൻ സാധിക്കുന്നത് അതിന്റെ പിന്നിൽ കുടുംബശ്രീ വലിയ പങ്ക് വഹിച്ചു എന്ന് പറയുന്നതിന് അഭിമാനമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു ഗിരിജ IAS. ഗിരിജ പത്തനംതിട്ടയിലെ കളക്ടറായിരുന്നപ്പോഴാണ് അവിടെ പത്തനംതിട്ട ആറന്മുളയിൽ വിമാനത്താവളത്തിന് വേണ്ടി പാടങ്ങളും തോടുകളും ഒക്കെ നശിപ്പിച്ചിരുന്നത്. തിരിച്ച് ഹൈക്കോടതിയുടെ സഹായത്തോടുകൂടി മണ്ണിട്ട് നികത്തിയിരുന്ന സ്ഥലത്ത് ഈ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതിന് വേണ്ടതായ സൗകര്യങ്ങൾ ആ തോടൊക്കെ പുനർനിർമ്മിക്കുവാനൊക്കെ തന്റെ ഇടം കാണിച്ച ഉദ്യോഗസ്ഥയാണ്. എന്ന് പറയുന്നത് ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാതെ നിയമം ശരിയായ രീതിയിൽ നടപ്പിലാക്കുവാനുള്ളതായ കഴിവ് സാമർഥ്യമുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന നിരവധിയായ ഉദ്യോഗസ്ഥര്. പിന്നെ മറ്റൊരു രീതി പറഞ്ഞാൽ ഗവേഷകരായിട്ട് പറഞ്ഞതുപോലെ തന്നെ 25 ഗവേഷണ മേൽനോട്ടം നടത്തുവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിൽ തന്നെ ഒരു വിദ്യാർത്ഥിനി ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2 വീതം കൂടുമ്പോൾ കൊടുക്കുന്ന പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നുള്ളതായ യുവ ഗവേഷകർക്ക് കൊടുക്കുന്ന ജ്ഞാൻ ഡിൻബർജൻ അവാർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 500,000 രൂപയും യൂറോ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വരുന്ന തുകയും അതോടൊപ്പം അവിടെ പോയി ഗൈഡിനും ഈ പറഞ്ഞ ഗവേഷകനും പേപ്പർ പ്രസന്റ് ചെയ്യുന്നതിനും താമസിക്കുന്നതിനും ഒക്കെ ഉള്ളതായ സൗകര്യങ്ങൾ അതിനുള്ളതായ എല്ലാ ചെലവുകളും നടക്കുന്ന 2007 അങ്ങനെ എനിക്ക് പോർച്ചുഗൽ ലിസ്ബണിൽ പോകുവാനും ഏതാണ്ട് 10 വരുന്നതായ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബൈ ആനുവൽ മീറ്റിംഗിൽ കോൺഫറൻസിൽ പങ്കെടുക്കുവാനും ഞങ്ങളുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുവാനും അതിന് വളരെ അധികം സ്വീകാര്യത ലഭിക്കേണ്ട അത് നമ്മുടെ ടൈം സീരീസ് മോഡലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവേഷണമായിരുന്നു. അവിടെ ഞങ്ങൾ ചെയ്ത വർക്കിനെ വളരെയധികം പ്രശംസിക്കുകയുണ്ടായി.

0: നമുക്ക് കാലാവസ്ഥാ പ്രവചനത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ചേഞ്ചസിനും മറ്റ് പ്രൈസസിന്റെ ചേഞ്ചസ് ഇങ്ങനെയൊക്കെയുള്ളതായ ടൈം സീരീസ് എന്ന് പറയുമ്പോൾ സെയിൽസിന്റെ വരുന്ന വ്യത്യാസങ്ങളിൽ ഗതിവിഗതികൾ, കാലാവസ്ഥ വന്നിരിക്കുന്ന ഗതിവിഗതികൾ, ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളിൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചുകൊണ്ടായിരുന്നു അന്ന് വരെയും ഉണ്ടായിരുന്നതായ മോഡലുകൾ. അതിന്റെ അകത്ത് ഞങ്ങൾ നോർമലും ലാപ്ലാസും ഡിസ്ട്രിബ്യൂഷൻസ് ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ളതായ ഒരു സമ്മിശ്രിതമായ ഒരു മോഡലാണ് ഡെവലപ്പ് ചെയ്തത്. ആ മോഡലിന് വലിയ സ്വീകാര്യത ലഭിക്കുകയുണ്ടായി. പിന്നെ മറ്റു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ ഒക്കെ എനിക്ക് ഗവേഷണം നടത്തുവാൻ പറ്റിയ എന്റെ വിദ്യാർത്ഥിനി ഇന്നിപ്പോൾ നമ്മുടെ റീജിയണൽ കാൻസർ സെന്ററിൽ ഉണ്ട്. അതിന്റെ പ്രൊഫസർ ഹെഡ് എന്റെ വിദ്യാർത്ഥിനിയാണ്. പിന്നെ ഇങ്ങനെയുള്ള വിവിധ തലങ്ങളിൽ കാനഡയിൽ ഉണ്ട് അവിടെ പ്രവർത്തിക്കുന്ന, അങ്ങനെയൊക്കെയുള്ളതായ വിവിധ തലങ്ങളിൽ ഓസ്ട്രേലിയയിൽ, ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞത് ഓസ്ട്രേലിയയിൽ ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഈ കോവിഡ് വന്ന കാലത്ത് അതിന്റെ പഠനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഗവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായ ഒരു ജോ തോമസ്. അതുപോലെ തന്നെ ഫൈസറിലും മറ്റ് നമുക്ക് വിവിധ മെഡിക്കൽ ഈ വാക്സിനുകളൊക്കെ കോവിഷീൽഡ് വാക്സിന്റെ ഡെവലപ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദ്യാർത്ഥികൾ നമുക്ക് ഇന്ത്യയിലും അതുപോലെ ഫ്രാൻസിലും ഒക്കെ ആയിട്ട് ഉള്ള വിവിധ ലബോറട്ടറികളിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്ക് രൂപ കൊടുക്കാൻ അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളൊക്കെ നേരത്തെ കൊടുത്തു വിടുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതുകൂടാതെ നമ്മുടെ കേരളത്തിലെ കോളേജ് അധ്യാപകർ, സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകരിൽ 40% ഈ പാലാ സെന്റ് തോമസ് കോളേജിൽ പഠിച്ച ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മുൻകാലങ്ങളിലും ഇതുപോലെ തന്നെ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ സാറ്, അവിടുത്തെ തന്നെ പരീക്ഷാ കൺട്രോളറും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരുന്ന ഡോക്ടർ വി കെ രാമേന്ദ്രൻ നായർ, ഡോക്ടർ കെ ആർ മുരളീധരൻ നായർ, അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇവിടെ പഠിച്ചിരുന്നവർ തന്നെയാണ്. അതുപോലെ അമേരിക്കയിൽ വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രശസ്തനായ ഡോക്ടർ ബോവാസ് അബ്രഹാം, അദ്ദേഹം പാലാ സെന്റ് തോമസ് കോളേജില് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന വരുമ്പോ അതുപോലെ തന്നെ അവരുടെ ശ്രേണിയിലേക്ക് ഒട്ടും മോശമല്ലാത്ത ഗവേഷകരെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെയൊക്കെ രൂപം കൊടുക്കുവാൻ എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും സാധിച്ചു. അതെല്ലാം എന്റെ മാത്രം കഴിവായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരു ടീമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളുടെ ഒക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്, എന്റെ മാത്രമല്ല.
1: പക്ഷേ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് സാർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്ന സാറിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കേണ്ടത് തന്നെയാണ്. പൊതുവെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ചെറിയ പേടി, എന്തോ ഒരു മാത്തമാറ്റിക്കൽ എലമെന്റ് അതിനകത്തുള്ളത് കൊണ്ടാണോ എന്തോന്നറിയില്ല. എങ്ങനെയാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോഴേ ഓടി മാറുന്ന അല്ലെങ്കിൽ ഒന്ന് പേടിച്ചൊന്ന് പിന്നോട്ടൊരു അല്പം നിൽക്കുന്ന പ്രകൃതമാണ് പൊതുവെ കാണാനുള്ളത്. സാർ, അങ്ങനെ ഭയക്കപ്പെടേണ്ട ഒരു സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീകര രൂപമാണോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്?
0: ഒരിക്കലും അല്ല എന്നുള്ളതാണ്. ഇതിന് ഇങ്ങനെ ഒരു ഭയത്തിനൊരു കാരണം എന്താന്ന് ചോദിച്ചാല്, സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഡേറ്റകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പഠനമല്ലേ. പൊതുവെ കാണുന്നത് നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഒരു ഉപവിഭാഗമായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കാണുന്നത്. അത് നമ്മൾ 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്താണ് ഇങ്ങനെ ഒരു വാക്ക് തന്നെ കേൾക്കുന്നത്. അതിന്റെ അർത്ഥത്തിൽ കുട്ടികളുടെ മനസ്സിൽ അന്ന് തന്നെ തുടങ്ങുന്നതാണ്ട് ഇച്ചിരി കടുപ്പം കൂടിയ കാര്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ കൊച്ചുനാളില് തന്നെ ഇതൊക്കെ പഠിക്കേണ്ടതാണല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ അടുത്ത കാലം വരെയും അല്ലെങ്കിൽ ഒരു 2000 സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സിന്റെ ഒരു വിഭാഗം എന്ന നിലയിലാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പഠനം ഡേറ്റ അധിഷ്ഠിതം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ടും ഗണിതശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഗണിതശാസ്ത്രത്തിന്റെ ഒരു ഉപശാഖ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വളർച്ച എന്ന തുടക്കം എന്നൊക്കെ പറയുന്നത് മുമ്പ് നമ്മൾ June 29 നമ്മൾ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ആചരിക്കുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ. ആ പ്രൊഫസർ പി സി മഹൽനോമിസ് ശരിക്കും പറഞ്ഞ ഒരു ഫിസിക്സ് അധ്യാപകനായിരുന്നു. കൽക്കട്ട പ്രസിഡൻസി കോളേജിലെ ഫിസിക്സ് അധ്യാപകൻ ലണ്ടനിൽ നടന്ന ഒരു ഫിസിക്സ് കോൺഫറൻസിന് പോയി തിരിച്ചു വരുമ്പോ 2013 തിരിച്ചു പോരുന്ന സമയത്താണ് അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആദ്യകാല ജേർണലുകൾ കാണുന്നത്. അത് കപ്പൽ യാത്രയിൽ വായിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് കൊള്ളാമല്ലോ എന്നുള്ള ഒരു തോന്നല് തോന്നി അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് തിരിഞ്ഞതാണ്. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കുകയും പഠിക്കുകയും അത് അദ്ദേഹത്തിന്റെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത് ഫിസിക്സിലൊക്കെ ഈ കാലാവസ്ഥാ പ്രവചനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, അന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ബാലദിശയിലായിരുന്നു, ശൈശവാവസ്ഥയിലായിരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ പ്രയോജനകരമായിട്ട് അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങിയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച ജോലികൾ ലഭിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ അനന്തര

0: കാലത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തേക്ക് വന്നപ്പോഴത്തേക്കും ഈ സ്റ്റാറ്റിസ്റ്റിന്റെ പ്രാധാന്യം അദ്ദേഹം ഭരണാധികാരികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴ് അതുപോലെ പടിണി മരണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ സർവേകൾ നടത്തി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതും. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അന്ന് നെഹ്റുവും അല്ലെങ്കിൽ അന്നത്തെ ആദ്യകാല മന്ത്രിസഭകള് മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനം എന്ന ഒരു പദവി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഏറ്റവും ആദ്യം തന്നെ എങ്ങനെയുള്ള ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന പദവി കിട്ടിയ സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ അതൊക്കെ ഈ കുറച്ചുകൂടി ഉയർന്ന ലെവലിലാണ്. നമുക്ക് ആസൂത്രണമൊക്കെ വന്നപ്പോഴും ഒക്കെ അതൊക്കെ ഉയർന്ന ലെവലാണ്. സാധാരണക്കാരിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇതൊരു മാത്തമാറ്റാണ്. അതും ഈ പറഞ്ഞാല പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിയ ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രം കേൾക്കുന്ന ഒരു വിഷയമാണ്. പിന്നെ ഈ ഡാറ്റ മാത്രമായിട്ട് കേൾക്കുമ്പോഴത്തേക്കും അതിന് ജീവനുള്ള ഒരു ഡാറ്റയായിട്ട് അതിനെ അന്നത്തെ അധ്യാപകരോ അല്ലെങ്കിൽ അന്നത്തെ വിദ്യാർത്ഥികൾക്ക് അത് കാണുവാൻ സാധിച്ചില്ല. അതൊക്കെ ഒരു കാരണമാണ്. കാരണം വെറും ഡ്രൈ ആയ കുറെ വിവരങ്ങൾ മാത്രമായിട്ട് നമ്മൾ അതിനെ അപഗ്രഹിച്ച് അതിന്റെ പ്രയോജനങ്ങളെ പറ്റി സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ പരാജയപ്പെട്ടു പോയതുകൊണ്ട്. കാരണം ഇൻഡെക്സ് നമ്പേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയെ പറ്റി, വികസനത്തെ പറ്റി, തൊഴിലില്ലായ്മയെ പറ്റി, ശമ്പള പരിഷ്കരണത്തെ പറ്റി ഒക്കെ ഇങ്ങനെയുള്ളതായ വില നിലവാരങ്ങള് ഒക്കെ നിശ്ചയിക്കുന്നത്. പക്ഷേ കേൾക്കുമ്പോൾ കുറെ സംഖ്യകൾ മാത്രം പറഞ്ഞ് കേൾക്കുന്നു. അവയുടെ ഉപയോഗത്തെ പറ്റി പൊതുജനത്തെ വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തുവാൻ ആദ്യകാലങ്ങളിൽ പലപ്പോഴും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: ശരിയായിരിക്കാം ഒരു പക്ഷെ. സാർ, ഇപ്പൊ ഇങ്ങനെ സാർ പറഞ്ഞത് കേട്ടപ്പോ എനിക്കൊരു ഫണ്ണി ക്വസ്റ്റ്യൻ തോന്നിയതാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോ ലോകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ ഇല്ലെന്ന് കരുതിയാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നുണ്ടാവുക അല്ലേ?
0: ചോദ്യത്തിന് അർത്ഥമുണ്ട്. കാരണം ഇന്നിപ്പോ എല്ലാ AI യുഗമല്ലേ? ഇന്നിപ്പോ നമുക്ക് റോബോട്ട് തീരുമാനിക്കുന്നു പറയുന്നത്. പക്ഷെ ഈ റോബോട്ട് ഇത് തീരുമാനിക്കണമെങ്കിൽ റോബോട്ടിന് ഇത് ഫീഡ് ചെയ്ത് കൊടുക്കണം.
1: അതെ,
0: റോബോട്ടിനെ ഫീഡ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന പോലെയാണ് ഈ റോബോട്ടിനെ പഠിക്കുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ ആ റോബോട്ടിന് കൊടുത്തിരിക്കുന്ന വിവരങ്ങളാണ് കൂടുതലായിട്ടും. അതൊക്കെ മാറി ഇപ്പൊ Gen AI എന്നൊക്കെ പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു മെഷീൻ അധിഷ്ഠിതമായ അല്ലെങ്കിൽ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാകും തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മനുഷ്യന് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. അവന് ചിന്തിക്കേണ്ടി വരും, അവന് ഭക്ഷണം കഴിക്കേണ്ടി വരും. അവനെ സംബന്ധിച്ചോളം മറ്റ് ഓരോരോ ജീവിത പ്രക്രിയകൾ വരുമ്പോഴത്തേക്കും ജീവിതത്തിൽ മെഷീൻ ഒരിക്കലും അവന്റെ സങ്കടം മാറ്റാൻ പറ്റിയല്ല. ജസ്റ്റിന് അവന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. മെഷീനെ സംബന്ധിച്ചോളം മെഷീൻ അവന് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും, അതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ ഉള്ളിടത്തോളം, അല്ലെങ്കിൽ മെഷീൻ മാത്രമുള്ള ഒരു കാലത്ത്, അല്ലെങ്കിൽ മെഷീന് മാത്രം നിർണായകമായ സ്വാധീനമുള്ള ഒരു കാലത്തേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ചിലപ്പോൾ മാറിപ്പോയെന്ന് വരാം. അതല്ലാതെ ഒരു സാഹചര്യത്തെ പറ്റി പറയും. ഇന്നിപ്പോ നമ്മൾ പറയുന്നത് AI യുഗം എന്നൊക്കെ പറയുമ്പോഴും ഡാറ്റ അധിഷ്ഠിത യുഗം എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഡാറ്റ അഡ്വാൻസ്ഡ് ഇറ എന്നാണ് പറയുന്നത്. ഈ ഡാറ്റയെ അപഗ്രഥിക്കാനുള്ള ഒരു ടൂളായിട്ട് മാത്രമേ ഞാൻ അതിനെ AI മെഷീൻ ലേണിങ്ങിനെ ഒക്കെ കാണും. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡാറ്റയെ പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സാധിക്കുന്നു. ഇന്നിപ്പോ നമുക്ക് പണ്ടൊക്കെ ഞങ്ങള് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സുകളിലൊക്കെ 10 or 20 ഒബ്സർവേഷൻസ് വെച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ പറയുമായിരുന്നു, ഇലസ്ട്രേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ. ഇന്നത്തെ കാലം അതങ്ങ് മാറി, നമുക്ക് ബിഗ് ഡേറ്റയുടെ ഒരു കാലമായി മാറി. ബിഗ് ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപഗ്രഥനങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പൊ അവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ പോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വേണം. സ്പീഡിൽ ഇത് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള സ്പീഡി ആയിട്ടുള്ള അൽഗോരിതംസ് വേണം, സാങ്കേതികതകൾ വേണം. ഇപ്പൊ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കുമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഒക്കെ പ്രാധാന്യം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ മെഷീൻ ലേണിംഗും ഇങ്ങനെയുള്ളതായ ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ നമ്മുടെ സാധാരണ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ പഠിച്ചവരാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത്. ഇപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഫണ്ടമെന്റൽ ആയ ഒരു സയൻസ് എന്ന നിലയിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല.
1: അതെ, ലോകത്തിന്റെ സ്പന്ദന കണക്കിലാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു താളം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലാണെന്ന് പറയാം അല്ലെ?
0: അങ്ങനെയാണ്.
1: ഈ ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഡാറ്റ ഈസ് എ ന്യൂ ഓയിൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പൊ സാർ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഈ AI എന്നൊക്കെ പറയുന്നത് ഈസ് പവേർഡ് ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും.
0: തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഈ ഇടയ്ക്ക് ഹിന്ദു പത്രത്തിൽ അങ്ങനെ ഒരു ലേഖനം തന്നെ ഉണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നത് മാത്തമാറ്റിക്സും അതുപോലെ പ്രോബബിലിറ്റിയും ഡാറ്റ അനാലിസിസും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നതായ എല്ലാ ടെക്നിക്സും ചേർന്നാണ്. അതാണ് അവയുടെ ശരിക്കും പറഞ്ഞ ഈ AIയുടെ ഒരു അടിസ്ഥാനം.

0: പറയുന്നത്. അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ AI ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ AIയുടെ വളർച്ച. അത് നമ്മുടെ ഒരു കൊച്ചുകുട്ടിയെ ചില ചില കാര്യങ്ങൾ പഠിപ്പി പറഞ്ഞു പഠിക്കുന്ന പോലെയാണ്. കൊച്ചുകുട്ടിക്ക് 5 വയസ്സുള്ളപ്പോഴുള്ളത് പോലെ ആയിരിക്കില്ല 10 വയസ്സുള്ളപ്പോൾ. അതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ അവന് സ്വയം അപഗ്രഥിക്കാനൊക്കെ സാധിക്കും. അതാണ് ഇന്ന് സമൂഹം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് പോയി പോയി GenAI വന്ന് മെഷീനുകൾ സ്വയം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ലോകമുണ്ടാകും. അതിനെപ്പറ്റി മനുഷ്യ ലോകത്തിൽ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ തന്നെ വലിയ ആകൃതകൾ, വലിയ സംശയങ്ങളുണ്ട്. ഇപ്പൊ AI എന്ന് പറയുന്നത് പോലും നമ്മൾ മനസ്സിലാക്കുക, ഒരു 50 വർഷം മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു.
1: അതെ,
0: അന്നും
1: മറ്റു പേരിലായിരുന്നു എന്ന് മാത്രമല്ലേ,
0: മറ്റു പേരിലായിരുന്നു അന്നും. അത് തന്നെയല്ല, അന്നും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ മനുഷ്യനെ ഓവർകം ചെയ്യുമോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഈ AIക്ക് തന്നെ ഡാർക്ക് ഏജസ് എന്ന് പറഞ്ഞ് 2-3 ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 60-കളില് 80-കളില് ഒക്കെ. അന്നൊക്കെ ഗവൺമെന്റുകൾ ഇതിനുള്ള ഫണ്ടുകളെല്ലാം ആദ്യകാലങ്ങളിൽ ഇതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു, ഫണ്ട് പോലും കൊടുക്കുകയില്ലാതായി പല രാജ്യങ്ങളും. ഇന്നും ഇങ്ങനെയുള്ളതായ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തു നിന്നും. ഇപ്പൊ അതുകൊണ്ട് AI ഒരിക്കലും ഒരു അന്തിമമായിരിക്കില്ല, പക്ഷേ AIക്ക് നമ്മളെ ഒത്തിരി സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും AI ഒരു ടൂളായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കും. കാരണം നമുക്കിപ്പോ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്കും ആദ്യമൊക്കെ നമ്മൾ ചൈനയിലെ ഒരു ചെറിയ സംഭവമായിട്ട് മാറിയെങ്കിലും 1 ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ജനുവരി മാസത്തിലേക്കൊക്കെ ചെല്ലു കഴിയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഒരു കോവിഡ് പേഷ്യന്റ് വന്നു. പക്ഷെ നമ്മൾ അതിർത്തിക്ക് ട്രാക്കിങ്ങോ നടത്തി, ഭയങ്കരമായിട്ട് നമ്മൾ നടത്തി. പക്ഷെ അത് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ഇന്ത്യയിലേക്ക് കാര്യമായിട്ട് വന്നില്ലെങ്കിലും ഇറ്റലിയിലും സ്പെയിനിലും അമേരിക്കയിലും ഒക്കെ മനുഷ്യര് 10,000,000 കോടിക്കണക്കിന് ആൾക്കാർക്ക് വരികയും 100,000,000 ആൾക്കാർ മരിച്ചു വീഴുകയും ചെയ്തപ്പോഴത്തേക്കും മനുഷ്യർ പരിഭ്രാന്തിയിലായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ കിട്ടുന്ന ഒരു വിവരവും ഇല്ല, ഇതിനെന്താണ് ട്രീറ്റ്മെന്റ് എന്നൊന്നും ആർക്കും ഒരു ധാരണയില്ലാത്ത, ഇത് ആർക്കാണ്, എങ്ങനെയുള്ള പ്രായത്തിലാണ് വരുന്നത്, എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ്, ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാതെ വന്നപ്പോഴത്തേക്കും ഈ മനുഷ്യരുടെ ഭക്ഷണ രീതി വെജിറ്റേറിയൻസ് ആണോ നോൺ വെജിറ്റേറിയൻസ് ആണോ, പ്രായം കൊച്ചുകുട്ടിക്കാണോ വരുന്നത്, പ്രായം ചെന്നവർക്കാണോ വരുന്നത്, ഇങ്ങനെയുള്ള ഒരു ഡേറ്റ ഒരു 10, 50, 100 കോടി ഒബ്സർവേഷൻസ് ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കും ഒരു സാധാരണ സ്റ്റാറ്റിസ്റ്റീഷ്യനോ മാത്തമാറ്റീഷ്യനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ പ്രോഗ്രാമിംഗ് ആവശ്യമാണ്. ആ പ്രോഗ്രാമിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നും വേണ്ട, ഒരു ട്രെൻഡാണ് അവർ നോക്കുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഇത് കൂടുതൽ വരുന്നത്, കൊച്ചുകുട്ടികൾക്കാണ് വരുന്നത്, പ്രായം ചെന്നവർക്കാണ് വരുന്നത്, മധ്യവയസ്കർക്കാണ്, ചിൽഡ്രൻ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആണോ, ഇപ്പൊ ഇങ്ങനെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ വരുന്നത്, വെജിറ്റേറിയൻസ് ആണോ നോൺ വെജിറ്റേറിയൻസ്, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്വിക്കായിട്ടൊരു ധാരണ എത്തണമെങ്കിൽ AI പോലെയുള്ളതായ അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് പോലെയുള്ളതായ വിഷയങ്ങൾ ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമുക്കൊരു ദിശ തരാനാണ്. പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ ആ കാലത്ത് നമ്മൾ ഓർക്കുന്നുണ്ട് ഈ ഡാറ്റകളിൽ വന്നപ്പോഴത്തേക്ക് കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തീരുമാനത്തിലെത്താൻ സാധിച്ചു. അതുകൊണ്ട് ഇൻഫാൻസിനെ ഒരിക്കലും ബാധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് സാധിച്ചു. പിന്നെ ഇതിന്റെ അകത്ത് ആദ്യകാലങ്ങളിൽ പത്രങ്ങളിലൊക്കെ വന്ന് നമ്മൾ ഓർക്കുക, തണുപ്പുള്ള രാജ്യങ്ങളിൽ ഇത് വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഇന്ത്യയിൽ ഒന്നും വരാത്തതുകൊണ്ട്, തണുപ്പില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ വരാത്തത്. പക്ഷെ അതൊക്കെ ഒരു മാസം
1: കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു അല്ലേ,
0: തീരുമാനം. ഇപ്പൊ അങ്ങനെ ഉള്ളതായ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയെടുക്കുവാൻ, അതിങ്ങനെ വലിയ ഡേറ്റകൾ ലോകം മുഴുവൻ എന്ന് പറഞ്ഞ പോലെയുള്ളതായ ഡേറ്റകൾ കോടിക്കണക്കിന്, 1-ഓ 2-ഓ കോടികളല്ല 100-ക്കണക്കിന് കോടികൾ വിവരങ്ങൾ വന്നപ്പോഴത്തേക്കും അത് അനലൈസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ളതായ സാങ്കേതികതകൾ വേണം. അതൊരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സിനെ തളർത്തുന്നതല്ല, അത് നമ്മളെ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. രാജ്യങ്ങൾക്ക് ഇങ്ങനെയുള്ളതായ ചില കാര്യങ്ങളിൽ എന്തൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. അന്നും പിന്നീടും പ്രശ്നമായി നമുക്ക് വാക്സിനുകളെ പറ്റിയൊക്കെ ഉള്ള, ഏത് വാക്സിൻ കൊടുക്കുന്നതാണ് നല്ലത്, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഗവൺമെന്റുകൾക്ക് ഒരു തീരുമാനമെടുക്കാൻ, പൊതുജനങ്ങൾക്ക് ഒരു പരിഭ്രാന്തി മാറ്റിയെടുക്കുവാൻ ഒക്കെ തീർച്ചയായിട്ടും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കും. അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്, ഇത് മോഡേൺ യുറ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഞാൻ വിളിക്കും.
1: ഒരു 10 കൊല്ലത്തിന് ശേഷം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു സ്ഥാനം എവിടെയായിരിക്കും, അല്ലെങ്കിൽ റിസർച്ചിലേക്ക് ചിന്തിക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെയൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നൊന്നും കൂടെ പറഞ്ഞു തരാമോ?
0: ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഒരു AI യുഗമാണ്, ഡാറ്റാ യുഗം എന്ന് പറയുന്നെങ്കിലും ഡാറ്റാ യുഗവും കഴിഞ്ഞ് AI എല്ലാം തീരുമാനിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു യുഗമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഡാറ്റയുടെയും യുഗമാണ്. ഡാറ്റയ്ക്ക് പ്രാധാന്യമുണ്ട്, ഡാറ്റയെ അപഗ്രഥിച്ചുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ് ടെക്നിക്സും ഒക്കെ വെച്ചുകൊണ്ട് ഡാറ്റ സയൻസ് എന്ന് പറയുന്ന പുതിയ ശാഖ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനെയൊക്കെ പറയുന്ന ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ളതായ ശാസ്ത്ര ശാഖകളൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ഉത്ഭവിച്ചതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ സാധാരണ 100-ഓ 200-ഓ 1000-ഓ 2000 ഒക്കെ ഒബ്സർവേഷൻസ് വെച്ചുകൊണ്ട് നടത്തിയിരുന്ന ഗവേഷണം ഇന്നിപ്പോൾ

കോടിക്കണക്കിന് ഒബ്സർവേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നതോടുകൂടി ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ ആവിർഭാവത്തോടുകൂടി, അല്ലെങ്കിൽ അവയുടെ വലിയ ഉപയോഗത്തോടുകൂടി, നമുക്ക് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡാറ്റ മൈനിങ് ഡാറ്റ വെയർഹൗസിംഗ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ രൂപം കൊണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ ഭാഗമായിട്ട് രൂപം കൊണ്ടു, അത് 2015-ഓടുകൂടി നമുക്ക് ഡാറ്റ സയൻസ് ആയിട്ടും ഡാറ്റ അനലിറ്റിക്സ് ആയിട്ടും മെഷീൻ ലേണിംഗ് ആയിട്ടും ഒക്കെ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ ആയിട്ട് മറ്റൊരു അപ്പൊ അത് സ്റ്റാറ്റിസ്റ്റിക്സിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഗവേഷണമൊക്കെ ഒരു മാത്തമറ്റിക്കലായ എന്ന് പറഞ്ഞ മാത്തമാറ്റിക്സിന്റെ ഉപയോഗം സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്നുള്ള രീതിയിലാണെങ്കിൽ ഇന്നിപ്പം അങ്ങനെയല്ല. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം ഡാറ്റ ഇല്ലാണ് ഡാറ്റയെ അപഗ്രഥനം ചെയ്ത് നിഗമനങ്ങളിൽ വ്യക്തിപൂർവമായ തീരുമാനങ്ങൾ വൈസ് ഡിസിഷൻസ് എടുത്താൻ കേട്ടോ, സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഫോർ അറൈവിംഗ് അറ്റ് വൈസ് ഡിസിഷൻസ് യൂസിങ് ഡാറ്റ യൂസിങ് സിസ്റ്റമാറ്റിക്കലി കളക്ടഡ് ഡാറ്റ. ഇന്നിപ്പോ അതിന് പോലും അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ വന്നു. നമ്മളിപ്പോ ഡാറ്റ നമുക്ക് എല്ലാ വിവരങ്ങളും കിട്ടുന്നത് ചിത്രങ്ങളും ഡാറ്റയാ. പണ്ടൊക്കെ നമ്മൾ സംഖ്യകളായിട്ട് ന്യൂമറലൈസ് കിട്ടുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് നമുക്ക് കിട്ടുന്ന SMS കള് ഇമെയിലുകള് നിങ്ങൾ നോക്കുന്ന ഫേസ്ബുക്കിൽ നിങ്ങൾ 2 പ്രാവശ്യം നോക്കി, അല്ലെങ്കിൽ നിങ്ങളൊരു SMS 2 പ്രാവശ്യം നോക്കിയെങ്കിൽ, നിങ്ങൾക്ക് വന്ന ഇമെയിൽ 2 പ്രാവശ്യം നോക്കിയെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്നും ഫോൺ വിളി വരും. നിങ്ങളുടെ താല്പര്യമാണ് അവിടെ കമ്പനി നോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളതായ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണുന്നതും നോക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡാറ്റയാണ്. ഈ ഡാറ്റയെ അതേപടി തന്നെ കൈകാര്യം ചെയ്താൽ പറ്റില്ല, ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ ആയിട്ട് മാറ്റണം. ആ ഒരു പ്രക്രിയ നടത്തിക്കഴിഞ്ഞിട്ടാണ് ഈ അനാലിസിസ് ഒക്കെ നടത്തുന്നത്. അതിന് ആണ് ഡാറ്റ സയൻസ്. അതൊക്കെയാണ് ഇന്നിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഗവേഷണത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പഴയകാലത്തുണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി എന്താ ജീവഗന്ധിയായ കുറച്ചുകൂടി മനുഷ്യന്റെ പ്രശ്നങ്ങള് അനുദിന ജീവിതത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട രീതിയിലേക്ക് കൈകാര്യം ചെയ്യുന്നതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മാറും. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾക്ക് അറിയാവല്ലോ, നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ അനുദിന ജീവിതവുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ഗന്ധമുള്ള ഒരു ശാസ്ത്രശാഖയാണ്. കാരണം മനുഷ്യന്റെ പ്രശ്നങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രാധാന്യത്തോട്. ഇപ്പൊ നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സിന് മക്കളിനോബിസ് തന്നെ പറഞ്ഞു, ഇറ്റ് ഈസ് എ സയൻസ് ഫോർ വെൽഫെയർ, ഹ്യൂമൻ വെൽഫെയർ. അത് ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞ 1950-കളിൽ പറഞ്ഞു. ഇന്നിപ്പോ അത് പറയേണ്ട, മനുഷ്യനും ജീവജാലങ്ങൾക്കും ഒക്കെ ഒരേ അന്തസ്സുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഏത് ജീവജാലങ്ങൾക്കും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. ആ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്രകൃതിയുടെ മൊത്തം ജീവജാലങ്ങളുടെ മൊത്തം യൂണിവേഴ്സിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാവിധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാണ്. അത് നിന്നിപ്പോ നമുക്ക് ഈ ഡാറ്റാ സയൻസും മെഷീൻ ലേണിംഗും ഒക്കെ വന്നതോടുകൂടി കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. പണ്ടൊക്കെ വളരെ പരിമിതമായ രീതിയിൽ സാധിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്നത് വളരെ ഇതായിട്ട്, അങ്ങനെ വരുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങള് രാജ്യത്തിന്റെ ഓരോരോ കാര്യങ്ങള് ഇന്നിപ്പോ ഡാറ്റ നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ രൂപീകരിക്കുമ്പോഴത്തേക്ക് ഇന്നിപ്പോ ഡാറ്റ അനലിറ്റിക്സും ഡാറ്റാ സയൻസും ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ച് അതോടൊപ്പം വലിയ ഡാറ്റാ സെറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരത്തില് സ്റ്റാറ്റിസ്റ്റിക് ഗവേഷണം ഇനി വരുന്ന ഒരു 50 വർഷം കൊണ്ട് വളരെ വലിയ ഒരു എന്താ വിപ്ലവാത്മകമായ രീതിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ രാജ്യത്തിന് പ്രയോജനകരമായ ലോകത്തിന് പ്രയോജനകരമായ രീതിയിൽ മനുഷ്യന് പ്രയോജനകരമായ രീതിയിൽ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ മാറി തീരും. അത് ഡാറ്റ അധിഷ്ഠിതമായിരിക്കും. നേരത്തെ കുറച്ചുകൂടെ ഗണിതശാസ്ത്രവുമായിട്ട് അധികം ബന്ധപ്പെട്ട് പോയിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഡാറ്റ അധിഷ്ഠിതമായ ഗവേഷണമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന്റെ പ്രയോജനം നമുക്ക് പ്രത്യേകിച്ചും ബയോസ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ, ആരോഗ്യ മേഖലയില്, പിന്നെയുള്ളത് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ്, ഫൈനാൻഷ്യൽ മോഡലിംഗ് ഒക്കെ നമ്മൾ കേൾക്കുന്ന ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, അങ്ങനെയുള്ളത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, വിദ്യാഭ്യാസവുമായിട്ട്, വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഡാറ്റ അധിഷ്ഠിതമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മൾ മാറ്റണം. പിന്നെ പൊതു സമൂഹത്തിൽ തന്നെ നമ്മൾ ഗാലപ്പ് പോളുകളും പബ്ലിക് ഒപ്പീനിയൻ പോൾസ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇപ്പൊ വളരെ എളുപ്പമായി. ഇന്നിപ്പോ ഡാറ്റ കളക്ട് ചെയ്യാൻ പോലും എളുപ്പമാണ്, നമുക്കൊരു ഗൂഗിൾ ഫോം അയച്ചു തന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് പോയി ഇൻവെസ്റ്റിഗേറ്ററെ കണ്ട് നിർബന്ധിക്കണം എന്നില്ല. കാരണം ഒരു 50 വർഷം മുമ്പുണ്ടായിരുന്ന ലിറ്ററസി റേറ്റ് അല്ല ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകം മുഴുവനും. അപ്പൊ മനുഷ്യര് ടെക്നിക്കൽ നോളജ് കൂടിയിരിക്കുന്നു, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന യുവതലമുറകള് ജെൻസി എന്നൊക്കെ പറയുമ്പോ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ പലപ്പോഴും അവര് സ്പീഡില് കാര്യങ്ങൾ തിരക്കുകാരാണ്. അതുകൊണ്ട് ഉള്ള പ്രശ്നമേ ഉള്ളൂ. കുറച്ചുകൂടി ഈ കാര്യങ്ങൾക്കൊക്കെ സ്പീഡ് കൂടുന്ന രീതിയിൽ അനാലിസിസിലാണെങ്കിലും പുതിയ പുതിയ ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പഴയ പൈതണും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ

ഫോർട്രാൻ ഒക്കെ ഉപയോഗിച്ചിരുന്നൊക്കെ വളരെ വളരെ സ്പീഡിലാണ്. പൈതൺ പ്രോഗ്രാമിംഗ് ഒക്കെ ഉപയോഗിച്ച്, ആർ പ്രോഗ്രാമിംഗ് ഒക്കെ ഉപയോഗിച്ച്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്പീഡിലുള്ള അൽഗോരിതംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളൊക്കെ വളർന്നു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന്, പണ്ടൊക്കെ നമ്മൾ ഈ ബയേനിയൽ നമുക്ക് 10 വർഷം കൂടുമ്പോഴുള്ള സെൻസസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ഈ സെൻസസിന്റെ ഒരു റിപ്പോർട്ട്

0: ആ തീയതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. കേന്ദ്ര സെൻസസ് ഡയറക്ടറേറ്റിന്റെ ആ വെബ്സൈറ്റിൽ മുഴുവൻ ഡേറ്റയും കൊടുത്തിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഡിജിറ്റൽ ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട്, കടലാസിലല്ല, ഡിജിറ്റലായിട്ടാണ്. അത് വേഗത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ആർക്കും പരിശോധിക്കാൻ പറ്റത്തെങ്കിൽ വെബ്സൈറ്റുകളിൽ അതിന്റെ സെർവറിൽ കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുമ്പോഴത്തേക്കും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം കൂടും. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പഴയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നൊക്കെ മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ്. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഡാറ്റാ സയൻസിന്റെ യുവാണ്, ഡാറ്റാ സയൻസ്, ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആധുനിക ലോകത്തിലെ ആനുകാലികമായിട്ട് അതിന് വന്ന മാറ്റമാണ് ഒരു പരിണാമം എന്ന് വേണം പറയാം. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പരിണാമമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി.
1: ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനത്തിന്റെ ഭാഗമായി എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവുമായി ചേർന്ന് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ പ്രക്ഷേപണം ചെയ്ത പ്രത്യേക പരിപാടി കണക്കുകൾ കഥ പറയുമ്പോൾ കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനുമായ പ്രൊഫസർ ഡോക്ടർ കെ ജോസുമായി സെന്റ് തെരേസസ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അധ്യാപിക ആർദ്ര ഷാജി നടത്തിയ ഫോണിൻ അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പരിപാടിയുടെ രണ്ടാം ഭാഗം കേൾക്കാം നാളെ ഇതേ സമയം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. ചികിത്സാ ചിലവുകളും സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും. സംസാരിക്കുന്നു എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ഡോക്ടർ സ്വാതി വർമ്മ PR.
1: ആരോഗ്യം നിലനിർത്തുന്നതിൽ സമയബന്ധിത പരിശോധനകൾ, വാക്സിനേഷനുകൾ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എന്നിവയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അതിനാൽ തന്നെ നാം എല്ലാവരും ആരോഗ്യ പരിശോധന കാലബന്ധിതമായി ചെയ്യണം. നല്ല ആരോഗ്യശീലങ്ങൾ പാലിക്കണം. ആരോഗ്യ സംരക്ഷണ പദ്ധതികളെക്കുറിച്ച് അതോടൊപ്പം അറിഞ്ഞിരിക്കുകയും വേണം. ഒരു കുടുംബത്തിന് അപ്രതീക്ഷിതമായ ഒരു ഗുരുതര രോഗം വന്നാൽ ചികിത്സാ ചെലവ് പലപ്പോഴും വലിയ സാമ്പത്തിക ഭാരമാണ്.

ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനാണ് കേന്ദ്ര കേരള സർക്കാർ വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ചികിത്സയ്ക്കിടെ ഉണ്ടാകുന്ന വലിയ മെഡിക്കൽ ചെലവുകളിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേന്ദ്ര കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ്. ഒരു കുടുംബത്തിന് വർഷം പരമാവധി 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ഈ പദ്ധതി എന്താണ്? ഇതൊരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഗുരുതര രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇത് രോഗികൾക്ക് സർക്കാർ പൂർണ്ണമായും ധനസഹായം നൽകുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ്. സർക്കാർ പ്രൈവറ്റ് അംഗീകൃത ആശുപത്രികളിൽ സെക്കൻഡറി ടെർഷറി തരത്തിലുള്ള ആശുപത്രി വാസചികിത്സയ്ക്ക് ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഇത് മുഖേന ലഭിക്കുന്നതാണ്. ആർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്? കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി വരുന്നതിന് മുമ്പ്, അതായത് 2019 മുമ്പ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന, കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സീനിയർ സിറ്റിസൺസ്, 70 വയസ്സും അതിൽ കൂടുതലുമായ വയോജനങ്ങൾ, കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പിന്നോക്ക അർഹ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളവർ, ഇവരെല്ലാം ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുന്നത്? ഈ പദ്ധതിയുടെ ഗുണഭോക്താവിന് നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ്ലെസ്സായി ആണ് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നത്. ആശുപത്രി വാസത്തിനു മുമ്പുള്ള 3 ദിവസത്തെയും ആശുപത്രി വാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കുടുംബാംഗങ്ങളുടെ എണ്ണം, പ്രായം, ജെൻഡർ എന്നിവയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. മുൻപുണ്ടായിരുന്ന എല്ലാ രോഗങ്ങളും ആദ്യ ദിവസം മുതൽ തന്നെ ഈ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ രാജ്യമാകെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഗുണഭോക്താവിന് ഇന്ത്യയിലെ ഏത് അംഗീകൃത സർക്കാർ പ്രൈവറ്റ് എംപാനൽഡ് ആശുപത്രിയിലും ക്യാഷ്ലെസ്സായി ചികിത്സ നേടാം. ഏകദേശം 1573 ചികിത്സാ നടപടികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും, അതായത് മരുന്നുകൾ, ഉപകരണങ്ങൾ, രോഗനിർണയ സേവനങ്ങൾ, ഡോക്ടർമാരുടെ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ശസ്ത്രക്രിയ ഫീസ് എന്നിവയെല്ലാം ഇതിലുൾപ്പെടുന്നുണ്ട്. ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, ഡയബറ്റിക്സ്, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, ശസ്ത്രക്രിയ ആവശ്യമായ രോഗങ്ങൾ, അപകടങ്ങളാൽ ഉണ്ടാകുന്ന പരിക്കുകൾ, ഗുരുതര അണുബാധകൾ എന്നീ രോഗങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ചികിത്സ ലഭിക്കും? നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും റേഷൻ കാർഡും ഉപയോഗിച്ച് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വെബ്സൈറ്റ് മുഖേനയോ ആയുഷ്മാൻ മിത്ര ആരോഗ്യമിത്ര ഡെസ്ക് മുഖേനയോ നിങ്ങൾക്ക് കാർഡിന് അർഹതയുണ്ട് എന്ന് അറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അർഹരാണെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ കാർഡ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. ഈ കാർഡ് ഉപയോഗിച്ച് അംഗീകൃത ആശുപത്രിയിൽ നിങ്ങൾക്ക് ചികിത്സയ്ക്കായി നേരിട്ട് സമീപിക്കാം. കാർഡുണ്ടെങ്കിൽ ഓർക്കുക, ഇന്ത്യയിലെ ഏത് അംഗീകൃത ആശുപത്രിയിൽ നിന്നും ക്യാഷ്ലെസ്സായി ചികിത്സ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അടുത്തുള്ള ആശാ വർക്കർമാരായോ ആരോഗ്യ പ്രവർത്തകരായോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയെയോ സമീപിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ ഒരു സാമൂഹ്യ സുരക്ഷാ വലയമാണ്. ചികിത്സാ ചെലവ് കാരണം ആരും കടബാധ്യതയിൽ അകപ്പെടാതിരിക്കാൻ, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാന്യമായ ചികിത്സ ഉറപ്പാക്കാൻ, ആരോഗ്യം എല്ലാവർക്കും എന്ന സർക്കാരിന്റെ നയം സാധ്യമാക്കാൻ ഈ പദ്ധതികൾ എല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോ നിങ്ങളുടെ അയൽവാസികളോ ഈ പദ്ധതിക്ക് അർഹരാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും ചികിത്സ നേടാനും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെയോ ആശാപ്രവർത്തകരെയോ സമീപിക്കുക. ഓർക്കുക, ആരോഗ്യം ഒരു അവകാശമാണ്, അതെല്ലാവർക്കും ലഭ്യമാകണം.